ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58:26. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 7, കൊല്ലവർഷം 1201, കർക്കടകം 13, 2026 ജൂലൈ 29 ബുധനാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. രക്തസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളും ചികിത്സയും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. വേദനയ്ക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം CE അജിത. 7:50 ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ്. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇസൈ മഴി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി

12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 5:20 രാമായണ പാരായണം. ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 4:38 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: focused on accelerating progress towards the goals of Viksit Bharat. During the meeting, Mr. Modi called for a strong focus on team building across ministries and departments, urging officers to work with a shared sense of purpose. He emphasized the need to break both horizontal and vertical silos within the government so that departments function in close coordination and deliver integrated outcomes. Highlighting the importance of citizen-centric governance, the Prime Minister said that the people of India must remain at the center of governance. He reminded that every decision and policy should be guided by the interests and aspirations of the common citizen. Delhi government has approved the Delhi Lakshmi Yojana DLY, marking a significant step towards the economic empowerment and social security of women. Under the scheme, eligible women will receive financial assistance of 2,500 rupees every month. The scheme's guidelines were approved at the cabinet meeting chaired by Delhi Chief Minister Rekha Gupta. A provision of 5,110 crore rupees has been made for the scheme in the 2026-2027 budget. West Bengal government has decided not to take coercive measures against students who participated in the NEET protest. The state government, however, said that necessary actions would be taken against those with criminal records. In a press release, it is said that so far 16 persons have been arrested in connection with the NEET protest in the state. At the ongoing Commonwealth Games CWG 2026 in Glasgow, Gulveer Singh scripted history by becoming the first Indian athlete to win a medal in the men's 10,000-meter race after claiming a silver. The reigning Asian champion clocked 27:49.78 at the Scotstoun Stadium to finish behind Australia's Keith Robinson. Moreover, Harjinder Kaur also added a silver to India's medal tally in women's 69 kg weightlifting event. And that's the end of this news bulletin.
1: Agashivani 102.7 Manjiri FM. Samayam 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 8 സെക്കൻഡ്. ശുഭചിന്തയ്ക്കായി ഇത്
2: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്.
3: നാമും നമ്മുടെ ഭൂമിയും. രസകരമായ ഒരു സംഭവം പറയാം. ഉദ്ദേശം ഒരു 60 കൊല്ലം മുമ്പ് വീട്ടിലെപ്പോഴോ ഒരിക്കൽ വരികയും പിന്നീടൊരു സ്നേഹ സന്ദർശനമാക്കി പതിവായി വരികയും ചെയ്ത ഒരു 80-കാരൻ നിർദ്ദേശവും ഉപദേശവും ഒക്കെ തന്ന് നിരുപാധികം മടങ്ങും. അന്നൊരു ദിവസം ഞാൻ ധൃതിയിലെന്തോ ഏർപ്പെട്ടിരുന്ന നേരത്ത് ഇഷ്ടൻ വന്നു. ഇക്കുറി പുള്ളിക്കായിരുന്നു സംശയം. വന്ന പാടെ എന്നോട് അധികാരത്ത് ചോദിച്ചു, ഈ ഭൂമി എങ്ങനെ ഇരിക്കാന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്പം ഉദ്വേഗത്തോടെ ഞാൻ തിരക്കി, എന്താ അങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹം ഉച്ചത്തിൽ പ്രതികരിച്ചു, അല്ല നിങ്ങൾ പറ, ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? അയ്യോ അത് ഉരുണ്ടിട്ടല്ലേ, ഞാൻ പറഞ്ഞു. ഇടി വെട്ടും പോലെ എന്നെ ശാസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മേലാൽ ഈ വിഡ്ഢിതം കുട്ടികളെ പഠിപ്പിക്കരുത്. ഞാൻ ആശാം വരെ പോയിട്ടുണ്ട്, ഒരു സ്ഥലത്തും ഭൂമി ഉരുണ്ട് കണ്ടിട്ടില്ല. നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ പരന്ന ഭൂമിയിലല്ലേ, നിങ്ങൾക്ക് വിവരമില്ല. അദ്ദേഹത്തിൻ്റെ വികാര വായ്പിൽ നമ്മുടെ അറിവൊന്നുമല്ല. അദ്ദേഹം കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഭൂമിയെ അത്രയധികം അദ്ദേഹം സ്നേഹിക്കുന്നു. സംപൂജനായ വ്യക്തി. ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ ഒടുങ്ങുന്ന നമ്മൾ ഇതുപോലൊന്ന് ആകാശത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകാശഗോളങ്ങൾക്ക് നിയതമായ സ്ഥാനവും ധർമ്മവുമുണ്ട്. നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവം ആകാശത്തെത്തിക്കാൻ എത്ര കോടി രൂപയാണ് ചെലവാകുന്നത്? അല്പം തകരാറിൽ, അത് അജ്ഞാതമെങ്കിൽ പോലും, കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുക. അത് വിഷയം വേറെ. നമുക്ക് ഭൂമിയെക്കുറിച്ച് പറയാം. തോന്നിയ മാതിരി എന്തും കാട്ടാനുള്ള ഇടമല്ല ഭൂമി. പണമുള്ളവർ സ്വന്തം ഭൂമിയും സമയപ്രദേശങ്ങളും കൈയടക്കി വൃന്ദാവനം പോലുള്ള ഭൂമേഖല ബിസിനസ്സിനായി മരുപ്രദേശമാക്കി മാറ്റുമ്പോൾ, രാവിനെ അകറ്റി നിർത്തി വൈദ്യുത വിളക്കുകൾ പകൽ സമാനമാക്കി മാറ്റുമ്പോൾ, രാവും പകലും പങ്കിട്ടനുഭവിക്കുന്ന ജീവവർഗങ്ങൾക്ക് അടിതെറ്റുന്നു. അവ കാട് ഒഴിയുന്നു, വീടൊഴിയുന്നു, കൂടൊഴിയുന്നു, ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നു. പിന്നിൽ സൂചി തറച്ച് അസഹ്യമായ വേദനയിൽ പിടഞ്ഞു വീണു മരിക്കാനിടവരുന്ന സഹ്യന്റെ മക്കൾ അതിൽപ്പെട്ടതാണ്. ഭൂമിയും സ്വാഭാവികതയും നശിക്കുമ്പോൾ ജീവികൾക്ക് ഇടമില്ലാതെ ഞെങ്ങി ഞെരുങ്ങി കഴിയാൻ വിധിക്കപ്പെട്ട ഒരിടമായി മാറി ഭൂമി. മനുഷ്യൻ എല്ലാം ഉണ്ടാക്കാം എന്ന് അഹങ്കാരത്തിൽ തിമർത്താടുകയാണ്. പ്രകൃതിയിലെ ഒരു വസ്തുവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ബോധ്യം നമുക്കുണ്ടാകണം.

0: എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9447323169. നമ്പർ ആവർത്തിക്കാം, 9447323169. സുഭാഷിതം. എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫ്.
1: എന്റെ ഉപ്പയും മൂത്താപ്പയും കോൽക്കളി കലാകാരന്മാരായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ കോൽക്കളിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6:14:12. ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പാരായണം.

0: ആകാശവാണി മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി, ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 13-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാവണ മാരീച സംഭാഷണം, മാരീച നിഗ്രഹം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി.
3: ശ്രീരാമ മാമ ഹൃദയ രമതാം രാമ.

മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ, മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊൾ.

ിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല, ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവ

0: മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും.
1: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
3: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 25:13.
4: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 1-2-6-0-1 ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 12:06:40. ട്രെയിൻ നമ്പർ 1-6-5-2-7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
3: ഇന്നത്തെ വിശേഷം. ഇന്ന് ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനം. ലോകത്തെ കടുവകളുടെ എണ്ണം നിലനിർത്തുന്നതിനും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിക്കുന്നത്.

0: ചരിത്ര പഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1987 ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ ഒപ്പുവച്ചത്. ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യപ്രാപ്തി മുതലേ തന്നെ നിലനിന്ന സിംഹള തമിഴ് വംശജർ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമമായിരുന്നു 1987 ഈ കരാർ. ശ്രീലങ്കൻ ദേശീയ ഭരണഘടനയുടെ 13 ഭേദഗതി വകുപ്പുകൾ നിലവിൽ വരുത്തിക്കൊണ്ടായിരുന്നു ഉടമ്പടി. തമിഴ് ഭൂരിപക്ഷ പ്രവിശ്യകളിൽ നിന്നുള്ള സിംഹള സൈന്യവിഭാഗങ്ങളുടെ പിന്മാറ്റമായിരുന്നു മുഖ്യ ഇനം. IPKF എന്നറിയപ്പെട്ട ഇന്ത്യൻ സമാധാന ദൌത്യസേന ശ്രീലങ്കയിൽ സമാധാനം നടപ്പിൽ വരുത്താൻ നിയോഗിക്കപ്പെട്ടത് ഈ ഉടമ്പടിയോടെയാണ്. ഈ സമയം രാജീവ് ഗാന്ധിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി.

ഇന്ന് രാവിലെ 7:10 കേൾക്കാം ആരോഗ്യജാലകം. രക്തസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളും ചികിത്സയും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് സംസാരിക്കുന്നു ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ. ഇന്ന് രാവിലെ 7:15 കേൾക്കാം നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

0: ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യം. വേദനയ്ക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ. ഇന്ന് രാവിലെ 7:45 കാവ്യധാര. ഒ എൻ വി കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് സിഇ അജിത.
1: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫ്.
2: എന്റെ ഉപ്പയും മൂത്താപ്പയും കോൽക്കളി കലാകാരന്മാരായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ കോൽക്കളിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു.

0: ഇനി കേൾക്കാം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകിവരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം? അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി അഥവാ ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
0: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രീൻ ഹൌസ്, തണൽ വലകൾ, വാക്കിൻ ടണലുകൾ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകിവരുന്നു. തണൽ വലകൾ ഉപയോഗിച്ചുള്ള കൃഷിരീതിക്ക് ഒരു സ്ക്വയർ മീറ്ററിന് 710 രൂപ എന്ന തോതിലാണ് യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുന്നത്. ആകെ ചെലവിന്റെ 50% പരമാവധി 2500 സ്ക്വയർ മീറ്റർ വരെ ഒരു ഗുണഭോക്താവിന് സാമ്പത്തിക സഹായം നൽകുന്നു. 50% യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുമ്പോൾ ആകെ നടപ്പിലാക്കിയ വിസ്തീർണത്തിന്റെ അനുപാതത്തിലാണ് സബ്സിഡി കണക്കാക്കുന്നത്. മുള ഉപയോഗിച്ചുള്ള ഷെയ്ഡ് സ്ട്രക്ചറുകൾക്കും ഇതുപോലെ 50% സബ്സിഡി ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 450 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നത്. പോളിഹൌസുകളിലും തണൽ വലകളിലും ഗ്രീൻ ഹൌസുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾക്കും ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായധനം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 150 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിക്കൊണ്ട് അതിന്റെ 50% ആണ് ധനസഹായമായി നൽകുന്നത്. ഇത്തരത്തിൽ 2500 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും അനുവദിക്കാവുന്നതാണ്. ക്യാപ്സിക്കം, സാലഡ് കുക്കുംബർ, മസ്ക് മെലൺ, തക്കാളി, ബ്രക്കോളി, വിവിധതരം ഇലക്കറികൾ എന്നിവ വ്യാപക

0: ശക്തമായി കൃഷി ചെയ്യാവുന്നതാണ്. ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങിയവ തണൽ വലകളിൽ കൃഷി ചെയ്യുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 700 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% പരമാവധി 2500 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായം നൽകുന്നു. ഇവിടെയും വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം നൽകുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചോ മറ്റ് ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ ഉപയോഗിച്ചോ മൾച്ചിംഗ് അഥവാ പുതയിടൽ നടത്തുമ്പോൾ ഹെക്ടറിന് 40,000 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി 50% ധനസഹായം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെ ഇത്തരത്തിൽ ആനുകൂല്യം നൽകുന്നതാണ്. നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ് എന്നിവയ്ക്ക് 50% ധനസഹായം നൽകുന്നുണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഒരു സ്ക്വയർ മീറ്ററിന് 350 രൂപയാണ് യൂണിറ്റ് ചെലവ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പരമാവധി 1,000 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായമായി നൽകുന്നു. വിസ്തൃതിയുടെ അനുപാതത്തിലാണ് ധനസഹായം നിശ്ചയിക്കുന്നത്. നിലവിലുള്ള പോളിഹൌസുകളിൽ സർക്കുലേഷൻ ഫാനുകൾ ഫിറ്റ് ചെയ്യുന്നതിന് ഒരു ഫാനിന് 5,000 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% ധനസഹായം നൽകുന്നു. ഇത്തരത്തിൽ 50% ധനസഹായം നൽകുമ്പോൾ ഓരോ ഗുണഭോക്താവിനും 6 ഫാൻ വരെ പരമാവധി 2,500 സ്ക്വയർ മീറ്റർ വരെ ആനുകൂല്യം നൽകുന്നു. ജലസേചനത്തിലൂടെ വളം നൽകുന്ന ഫെർട്ടിഗേഷൻ ടെക്നിക്ക് സെൻസർ ബേസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റം വഴി നൽകുന്നതിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആനുകൂല്യം നൽകി വരുന്നുണ്ട്. ഒരു യൂണിറ്റിന് 4,00,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ 50% ഓരോ ഗുണഭോക്താവിനും സബ്സിഡിയായി നൽകാവുന്നതാണ്. സംരക്ഷിത കൃഷിരീതിയിൽ ചുരുങ്ങിയത് 2,500 സ്ക്വയർ മീറ്റർ എങ്കിലും കൃഷി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ആനുകൂല്യം നൽകി വരുന്നത്.
1: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകി വരുന്ന ധനസഹായങ്ങൾ എന്തെല്ലാം? കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പി ഷക്കീല, അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി അഥവാ ആത്മയുടെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടറാണ് പി ഷക്കീല. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ദൃഷ്ടി,
7: പ്രായോജകർ,
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
8: സൊവേരിയൻ കോംബാറ്റ് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
5: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
8: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
4: പ്രധാന ദിനപത്രങ്ങളിലെ തലക്കെട്ടുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ മിക്കവാറും എല്ലാ പത്രങ്ങളും ന്യൂഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള വാർത്തയാണ് തലക്കെട്ടാക്കിയത്. ഈ വിഷയത്തിൽ സമരക്കാർക്കെതിരെ നടപടി പാടില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. എന്നാൽ ക്രിമിനലുകൾക്കെതിരെ കേസ് തുടരാം. മറ്റ് പ്രധാന വാർത്തകൾ. ഒരേ തസ്തിക 2 പരീക്ഷ, ചോദ്യങ്ങൾ ഒന്ന് തന്നെ, PSEക്കെതിരെ വീണ്ടും പരാതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, 13 പേരെ പ്രതികളാക്കി CBI കുറ്റപത്രം. MDMA ഇടപാട് കേസ്, അധ്യാപികയും യുവാവും കോഴിക്കോട് പിടിയിൽ. നവജാത ശിശുവിൽപ്പന, ഗൂഢസംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷന് സ്റ്റേയില്ല. ED ആക്രമിച്ച കേസ് ജാമ്യഹർജി തള്ളി. പൊതുവിദ്യാലയങ്ങളിൽ ഓണപരീക്ഷ അടുത്ത മാസം 13 തുടങ്ങും, 21 സ്കൂൾ അടയ്ക്കും. കുറ്റിപ്പുറം ബസ് അപകടം, സംയുക്ത സംഘം പരിശോധന നടത്തി. ജപ്പാനിൽ ഭൂചലനം, കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിയതായി റിപ്പോർട്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 6 മെഡലുകൾ. പാരാ അത്ലറ്റിക് ഷോട്ട്പുട്ടിൽ ശർമിളയ്ക്ക് സ്വർണം.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി.

0: എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം എന്നും രാവിലെ 8-15.
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
7: സ്വർണം വില കുറഞ്ഞു. പവന് 105,720 രൂപയായി. തങ്കം 10 ഗ്രാമിന് 139,800 രൂപ. വെള്ളി കിലോയ്ക്ക് 225,300 രൂപ. ഇനി കേൾക്കാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ റീജണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇനം വില ക്വിന്റലിന് എന്നീ ക്രമത്തിൽ. വെളിച്ചെണ്ണ കോഴിക്കോട് 25,400, വടകര 28,230, മാനന്തവാടി 26,800, കൊപ്ര കോഴിക്കോട് എടുത്തപടി 15,000, വടകര 15,500, തേങ്ങാ പിണ്ണാക്ക് കോഴിക്കോട് റോട്ടറി 4,500, നാളികേരം 1,000 പാലക്കാട് 28,500, പൊന്നാനി 18,500, കോഴിക്കോട് 19,300, മഞ്ചേരി ക്വിന്റലിന് 5,200, മാനന്തവാടി ക്വിന്റലിന് 5,600. റബ്ബർ കോഴിക്കോട് 27,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,000, മഞ്ചേരി ക്വിന്റലിന് 7,500. കുരുമുളക് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ശർക്കര പാലക്കാട് 4,200, കോഴിക്കോട് 5,400. നിലക്കടല പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,500. നെല്ല് മാനന്തവാടി മട്ട 2,600. അരി മട്ട 4,700, പൊന്നി 4,100, പാലക്കാടൻ ജയ 4,300, AP1 4,200, ബോധന 4,000.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7-15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം അഗ്രജൻ, പാടിയത് KS ചിത്ര. രചന ONV കുറുപ്പ്, സംഗീതം G ദേവരാജൻ.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ

0: ലോകത്തിലെ രണ്ടാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനംവകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമി ഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ്

0: ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 14 സെക്കൻഡ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും എഫ് എം ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ ക്യാറ്റ് നവംബർ 29 മൂന്ന് സെഷനുകളിലായി നടത്തും. MBA പ്രവേശനത്തിനും IIMകൾ ഉൾപ്പെടെ PhD പ്രവേശനത്തിനും ക്യാറ്റ് സ്കോർ പരിഗണിക്കും. https://iimcat.ac.in എന്ന വെബ്സൈറ്റ് വഴി അടുത്ത മാസം 3 മുതൽ സെപ്റ്റംബർ 15 വരെ അപേക്ഷിക്കാം. 2,700 രൂപയാണ് അപേക്ഷാ ഫീ. പട്ടികജാതി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 1,350 രൂപ. കേരളത്തിൽ 10 നഗരങ്ങളിൽ പരീക്ഷ നടത്തും. അപേക്ഷാ സമയത്ത് 5 നഗരങ്ങൾക്ക് വരെ മുൻഗണന നൽകാം. 2027 ഡിസംബർ 31 വരെയാണ് ക്യാറ്റ് സ്കോറിന്റെ വാലിഡിറ്റി. കേരളത്തിലെ സർക്കാർ, സ്വകാര്യ, സ്വാശ്രയ ഫാർമസി കോളേജുകളിൽ ബിഫാം പ്രവേശനത്തിനായുള്ള അലോട്ട്മെന്റ് നടപടി ആരംഭിച്ചു. കീം ഫാർമസി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് https://cee.kerala.gov.in/keem2026 എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഇപ്പോൾ ഓപ്ഷനുകൾ നൽകാം. ഈ മാസം 31 വൈകിട്ട് 4 മുൻപ് ഓപ്ഷൻ നൽകണം. 1 പ്രൊവിഷണൽ അലോട്ട്മെന്റും 2 ആദ്യഘട്ട അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചു. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഉയർന്ന പ്രായപരിധിയില്ലാതെ അപേക്ഷിക്കാവുന്ന ഈ കോഴ്സിന്റെ സമ്പർക്ക ക്ലാസുകൾ ശനി, ഞായർ, പൊതു അവധി ദിവസങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങാടിപ്പുറം സോഷ്യൽ എംപവർമെന്റ് മിഷനാണ് മലപ്പുറം ജില്ലയിലെ പഠനകേന്ദ്രം. ഫോൺ നമ്പർ 9961313

0: 4801. ഫോൺ നമ്പർ ആവർത്തിക്കാം, 99 61 13 48 01. വെബ്സൈറ്റ് വിലാസം www.srcc.in. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333 34.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫ്.
1: എന്റെ ഉപ്പയും മൂത്താപ്പയും കോൽക്കളി കലാകാരന്മാരായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ കോൽക്കളിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 59:38 ഇനി അല്പസമയത്തിനകം കേൾക്കാം രാമായണ പൊരുൾ.

0: 아가씨머니
1: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.

വിനയവാൻ. രാവണൻ രാമായണത്തിലെ പ്രതിനായകനാണ്. ആ പ്രതിനായകനെ കുറിച്ച് സീതാദേവിയുടെ വിലയിരുത്തലാണ് നാം കേട്ടത്. സീതയെ രാവണൻ പിടിച്ചുകൊണ്ടുപോയി തന്റെ അധീനതയിലെ ആക്കി ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും രാവണനിലുള്ള നന്മയെ, രാവണനിലെ യഥാർത്ഥ സ്വഭാവത്തെ, നല്ല വശങ്ങളെ കാണാനാണ് സീത ശ്രമിക്കുന്നത്. ആ കണ്ടതിന്റെ ഒരു നേർചിത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറയുകയാണ്, ബ്രഹ്മകുലത്തിൽ ജനിച്ച അങ്ങ് വളരെ നിർമ്മലനാണ്. ഇത് ലോകം മുഴുവനും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തന് പോലും സാധ്യമല്ല. സാമവേദജ്ഞനാണ്, എല്ലാ തരത്തിലുള്ള വിദ്യകളും അറിയുന്നവനാണ്. 18 വിദ്യകളും 64 കലകളും അറിയുന്ന അത്തരത്തിലുള്ള അങ്ങേയറ്റം ബോധവാനാണ്. ഭാർഗവ ശിഷ്യനാണ്, വിനയവാനാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് പറയുകയാണ്, സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. ഇങ്ങനെ 98 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോട് രാവണൻ പെരുമാറിയിരുന്ന സ്വഭാവം അങ്ങേയറ്റം നിന്ദ്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാവണന് പരാജയം സംഭവിച്ചത്. വലിയ ശക്തിശാലിയായിരുന്നു ഹനുമാനും ഇത് തന്നെയാണ് പറയുന്നത്. അഹോരൂപം അഹോ ധൈര്യം അഹോ സത്വമഹാദ്യുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത. എന്തൊരു ധൈര്യമാണ്, എന്തൊരു

ദ്യുതിയാണ്, പ്രകാശമാണ്. ഈ രാക്ഷസരാജൻ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ആ ഗുണങ്ങളുടെ ലക്ഷണങ്ങളടങ്ങിയതാണ് എന്നും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അനുജനായ വഴക്കിട്ടു പോയി എങ്കിൽ പോലും വിഭീഷണൻ പറഞ്ഞത്, വേദശാസ്ത്രങ്ങളുടെ മറുകര കണ്ട എന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അന്ത്യേഷ്ടി കർമ്മം നിർവഹിക്കേണ്ടതെന്ന് രാമചന്ദ്രനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ രാമനും രാവണനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തീർച്ചയായിട്ടും അന്ത്യേഷ്ടി കർമ്മത്തിന് അർഹനാണ്. പിന്നെ വൈരമെല്ലാം മരണാന്താനി വൈരാണി നിർവൃത്തം ന പ്രയോജനം, മരണം വരെ മാത്രമേ വൈരം നിലനിൽക്കാവൂ. ഇനി നിനക്ക് ഇതുപോലെയാണോ അതുപോലെയാണ് എനിക്കും രാവണൻ എന്ന് പറയുന്നുണ്ട്. സീതയും ഹനുമാനും വിഭീഷണനും

0: സീതയും ഹനുമാനും വിഭീഷണനും രാമനുമെല്ലാം രാവണനെ കാണുന്ന രംഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും നാം ഈ നിലയിൽ രാവണനെ കാണാൻ ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ ആ നിലയിൽ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തെല്ലാം നേടിയാലും അടിസ്ഥാനപരമായി നാം നേടിയെടുക്കേണ്ട ചില സവിശേഷതകൾ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവിന്റെ പാഠം നൽകുന്നത്. അല്ലെങ്കിലും പലപ്പോഴും വിപരീത ബോധത്തിലാണ് തിരിച്ചറിവ് നിലനിൽക്കുന്നത്. മണ്ഡോദരിയും കുംഭകർണനും വിഭീഷണനും സീതയും ഹനുമാനും ശുഗമുനിയും കാലനേവിയും മാല്യവാനും മാരീചനുമെല്ലാം രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അത്രമേൽ ഉപദേശം ശ്രീരാമചന്ദ്രന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ എല്ലാം സംസ്കാരം രാവണന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാവും. ആ നിലയിൽ എന്തിലും നല്ലത് കാണുന്നൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മളിലുള്ള മനുഷ്യത്വം അർത്ഥപൂർണമാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടങ്ങാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 5:15. ചിന്താവിഷയം: നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ നിധി, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരാളെ കണ്ടെത്തുക എന്നതാണ്. മൈൽസ് ഫ്രാങ്ക്ലിൻ. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ നിധി, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരാളെ കണ്ടെത്തുക എന്നതാണ്. ഇത് മൈൽസ് ഫ്രാങ്ക്ലിന്റെ വാക്കുകൾ.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
4: ഇനി ഇന്നത്തെ ചോദ്യം പറയാം. ചോദ്യം: 3 മുതൽ 7 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നതുമായ കാലാവസ്ഥാ പ്രതിഭാസം ഏത്? ചോദ്യം വീണ്ടും പറയാം. 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നതുമായ കാലാവസ്ഥാ പ്രതിഭാസം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പതിവ് പോലെ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് പറയാം.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ:
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
9: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
10: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
9: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
10: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
12: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
13: പ്രായോജകർ:
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
13: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
13: റീഗൽ ജ്വല്ലേഴ്സ്.
16: ഇന്ന് അമ്പിളി രാജശേഖരൻ ആലപിച്ച ഗാനം കേൾക്കാം. രചന: ONV കുറുപ്പ്. സംഗീതം: പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി അമ്പിളി രാജശേഖരൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 1608 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
9: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ഫോൺ 0499332622.
11: എന്താ മാഷേ, സുഖല്ലേ?
12: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
11: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
1: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
11: ഫോൺ 0499332622. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
1: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
11: മൗലാന ഹോസ്പിറ്റൽ.

0: പെരിന്തൽമണ്ണ.
1: രക്തസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളും ചികിത്സയും. സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
2: മരുന്നുകളുടെ ഉപയോഗം. ബി പി ക്രമേണ കുറയ്ക്കണം. കുറഞ്ഞ അളവിൽ ആണ് മരുന്നുകൾ പ്രാരംഭത്തിൽ ഉപയോഗിക്കുന്നത്. 4 തരം മരുന്നുകളാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ACE ഇൻഹിബിറ്റേഴ്സ്, ARB, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡയൂറിറ്റിക്സ് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന 4 തരം മരുന്നുകൾ. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നത് ഡോക്ടർ തീരുമാനിക്കും. അതിൽ പ്രായം, മറ്റുള്ള കോമോർബിഡിറ്റീസ്, ഉദാഹരണത്തിന് ഡയബറ്റിസ്, കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രോവാസ്കുലർ ഡിസീസ് ഓർ പക്ഷാഘാതം എന്നിവ ഘടകങ്ങളാണ്. മോണിറ്ററിംഗ് ഓഫ് BP. ആദ്യഘട്ടങ്ങളിൽ BP കൺട്രോൾ ആവുന്നതുവരെ 2 ആഴ്ച കൂടുമ്പോൾ BP ചെക്ക് ചെയ്യണം. അതിനുശേഷം സ്റ്റേജ് 1 ഹൈപ്പർടെൻഷൻ ഉള്ളവർ 3 to 6 മാസം ഇടവേളകളിലും, സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3 ഹൈപ്പർടെൻഷൻ ഉള്ളവർ മാസത്തിൽ ഒരിക്കലും BP മോണിറ്റർ ചെയ്യേണ്ടതാണ്. വീട്ടിൽ വെച്ച് BP മോണിറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. BP മോണിറ്റർ ചെയ്തിട്ട് അത് ഡോക്ടറിനെ അറിയിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഗുളികകളുടെ അളവും വ്യത്യാസം വരുത്തിയാൽ മതി. കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ. ഉയർന്ന രക്തസമ്മർദ്ദം കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് രോഗങ്ങൾ ഇവയാണ്: ഹൃദയാഘാതം അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ് ഉൾപ്പെടെയുള്ള വിവിധ തരം ഹൃദ്രോഗങ്ങൾ, ഉദാഹരണം ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഹാർട്ട് ഫെയിലിയർ. 2, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ബാധിക്കുന്നതും മൂലം പക്ഷാഘാതത്തിന് അഥവാ സെറിബ്രോവാസ്കുലർ ഡിസീസിന് ഹൈപ്പർടെൻഷൻ കാരണമാകാം. 3, വൃക്കയുടെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കാം, അത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. 4, കണ്ണുകളുടെ ആരോഗ്യത്തെയും മോശമായ രീതിയിൽ ഹൈപ്പർടെൻഷൻ ബാധിക്കാം. അതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നു. കാഴ്ചക്കുറവിന് ഇത് കാരണമായേക്കാം. 5, രക്തക്കുഴലുകളുടെ ശരിയായ പ്രവർത്തനം നടക്കാതെ വരുന്നു. അന്യൂറിസം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ ഒഴിവാക്കാവുന്നതാണ്.
1: രക്തസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളും ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ്.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
9: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
10: ഫോൺ 0483280500.
12: എന്താ ചെങ്ങായി എന്റെ കാൽമുറി കെട്ടൊക്കെ?
13: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
12: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
14: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
15: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
16: എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം എന്നത് ശോഭാനിഷ്ഠമായ ഒരു സാധനമാണെന്നാകുന്നു. ശോഭ എവിടെ തോന്നുന്നുവോ അവിടെ സൗന്ദര്യമുണ്ട് എന്ന് പറയാം. ഈ ഇന്ത്യ രാജ്യത്തുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യവർണ്ണനയിൽ കചങ്ങൾക്ക് അതികൃഷ്ണവർണ്ണത്വവും നേത്രങ്ങൾക്ക് നീലാബ്ജ സദൃശതയും അതിവിശിഷ്ടമായ സൗന്ദര്യ ലക്ഷണങ്ങളിൽ മുഖ്യങ്ങളായി പറഞ്ഞുകാണുന്നു. ഇംഗ്ലീഷ് കവികൾ ഒരു യുവതിയുടെ സൗന്ദര്യ ലക്ഷണങ്ങളിൽ അവളുടെ തലമുടിയുടെ

0: സ്വർണവർണ്ണത്വവും കൺമിഴികൾക്ക് മങ്ങിയ മാതിരി വെളുപ്പോടുകൂടിയ ലഘുവായ നീലവർണ്ണവും, അല്ലെങ്കിൽ പടുഭാഷയിൽ നമ്മൾ പറയുന്നതുപോലെ ശുദ്ധ പൂച്ചക്കണ്ണ് മുഖ്യങ്ങളായി വർണ്ണിച്ചു വരുന്നു. ഇവിടെ സംസ്കൃത കവികളുടെയും ഇംഗ്ലീഷ് കവികളുടെയും സിദ്ധാന്തങ്ങൾ രണ്ടും ശരിയാണെന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കറുത്ത നിറത്തിലുള്ള തലമുടി എങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് ഭംഗി തോന്നിക്കുന്നുവോ അതുപ്രകാരം തന്നെ സ്വർണവർണ്ണമായ തലമുടി ചില യൂറോപ്യൻ സ്ത്രീകൾക്ക് ബഹുചേർച്ചയായും യോജ്യതയായും എന്റെ കണ്ണിൽ കാണപ്പെട്ടിട്ടുണ്ട്. കൺമിഴികളും മേൽപ്പറഞ്ഞ വർണ്ണത്തിൽ ഉള്ളത് ചില യൂറോപ്യൻ സ്ത്രീപുരുഷന്മാരിൽ എനിക്ക് ബഹുഭംഗിയും ജീവനും ഉള്ളതുകളായി തോന്നപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിധം തലമുടിയും കൺമിഴികളുമുള്ള ചില യൂറോപ്യൻ സ്ത്രീകളെ എന്റെ മനസ്സിന് അതിസുന്ദരികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല അവയവങ്ങളുടെ യോജ്യതകളിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ആകാരങ്ങളിൽ നിന്നും മനസ്സിന് ഓരോ പ്രത്യേക ദേഹങ്ങൾ കാണുമ്പോൾ സൗന്ദര്യമുണ്ടെന്നും ഇല്ലെന്നും തോന്നാം. അതുകൊണ്ട് സാധാരണയായി ഒരു സ്ത്രീക്ക് സൗന്ദര്യം ഇന്നിന്ന പ്രകാരത്തിൽ അവയവങ്ങളും വർണ്ണവും ആയാൽ ഉണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് മുൻകൂട്ടി ഗണിച്ചു വെപ്പാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സ്ത്രീകളെ ആപാദചൂടം നോക്കിയാൽ ഒരവയവത്തിനും പ്രത്യേക ദോഷാരോപണം ചെയ്യുവാൻ പാടുണ്ടായിരിക്കേയില്ലെങ്കിലും ആകെപ്പാടെ നോക്കിയാൽ മനസ്സിന് അശേഷം കൗതുകം തോന്നാതെ വരാം. ചില സ്ത്രീകൾക്ക് അവയവങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചു നോക്കിയാൽ ധാരാളം ദോഷം പറവാനുണ്ടായിരുന്നാലും ആകെപ്പാടെ അവരെ കണ്ടാൽ കൗതുകം തോന്നും. എന്നാൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ട്, ഒരു സ്ത്രീക്ക് സുന്ദരി എന്ന് ഞാൻ പറയണമെങ്കിൽ അവളുടെ അവയവങ്ങൾ പ്രഥമദൃഷ്ടത്തിലും പിന്നെ സാവധാനത്തിൽ സൂക്ഷിച്ച് ആലോചിച്ച് നോക്കിയാലും ഒരുപോലെ അതികോമളമായി മനോഹരങ്ങളായിരിക്കണം. പിന്നെ ആകപ്പാടെ സർവ അവയവങ്ങളും ഒന്നായി ചേർത്ത് നോക്കിയാൽ അതിയായുള്ള ഒരു ശോഭ തോന്നണം. കാണുന്ന ക്ഷണത്തിൽ മനസ്സിനെ എങ്ങനെ മോഹിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എത്ര നേരമെങ്കിലും നോക്കിയാലും മനസ്സിന് കണ്ടതു പോരെന്നുള്ള മോഹം ഉണ്ടാക്കിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള സ്ത്രീയെ ഞാൻ സുന്ദരി എന്ന് പറയും. ഇന്ദുലേഖ അങ്ങനെയുള്ള സ്ത്രീകളിൽ അഗ്രഗണ്യയായിരുന്നു.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: അപ്പൊ നേത്രചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
9: ദേശീയ ആരോഗ്യ ദൌത്യം, ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി മലപ്പുറം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികകളിലേക്ക് അഭിമുഖം നടത്തുന്നു. ഓർത്തോപീഡിക്സ്, സൈക്യാട്രിസ്റ്റ്, പീഡിയാട്രീഷ്യൻ എന്നീ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയാണ് നിയമിക്കുന്നത്. മറ്റന്നാൾ രാവിലെ 10:30 മുതൽ 11:30 വരെ ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം ജില്ലാ ഓഫീസിൽ അഭിമുഖം നടക്കും. വിശദവിവരങ്ങൾ www.aarogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മലപ്പുറം പരപ്പനങ്ങാടി സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ, ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ജൂൺ 18 നടത്തി റദ്ദാക്കിയ അഭിമുഖം പുനഃക്രമീകരിച്ചു. അന്ന് പങ്കെടുത്ത

0: ഉദ്യോഗാർത്ഥികൾക്കായി മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇന്നും നാളെയും രാവിലെ 9 അഭിമുഖം നടക്കും. ഫാക്കൽറ്റി ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഫാക്കൽറ്റി ഇൻ സൈക്കോളജി അസിസ്റ്റന്റ് ടീച്ചർ എന്നീ തസ്തികകളിലേക്ക് ഇന്നും ഓഫീസ് അസിസ്റ്റന്റ് കം DTP ഓപ്പറേറ്റർ, ലൈബ്രറിയൻ, വാച്ച്മാൻ കം സ്വീപ്പർ ആയ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്ക് നാളെയുമാണ് അഭിമുഖം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 24:30. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള 2ാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2ാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് 1ാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
1: A country which has been promoting cross-border terrorism, religious fundamentalism, and violence for decades.

0: cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
1: പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഡിആർഡിഒ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ

0: സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവ്വീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവ്വീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവ്വീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവ്വീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35:18.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
3: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
2: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 04933-298300.
3: മൊബൈൽ 999530862.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് ജൂലൈ 29, രാജൻ പി ദേവ് ഓർമ്മ ദിനം.
6: മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കൊളുക്കേണ്ട കൊച്ചനെ, എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല, ആർക്കും എന്നെ വേഷത്തി കണ്ട മനസ്സിലാവത്തില്ല. ഇതൊരു തമാശയല്ലേ?
7: ഞാനാ കാർലോസ്.
6: കണ്ടോ കണ്ടോ, ഞെട്ടി ഞെട്ടിപ്പോയി.
5: മലയാള ചലച്ചിത്ര ലോകത്ത് തന്റേതായ അഭിനയ ശൈലി കൊണ്ട് സിംഹാസനം തീർത്ത അസാമാന്യ പ്രതിഭയായിരുന്നു രാജൻ പി ദേവ്. വില്ലത്തരവും ഹാസ്യവും ഒരുപോലെ വഴങ്ങുന്ന അപൂർവ നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സഞ്ചാരിയിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ഇന്ദ്രജാലത്തിലെ കാർലോസ് എന്ന വില്ലനിലൂടെ ശ്രദ്ധേയനായി. നായകന്റെ ഇടികൊള്ളാൻ മാത്രമല്ല, പ്രേക്ഷകരെ രസിപ്പിക്കാനും വില്ലന് കഴിയുമെന്ന് രാജൻ പി ദേവ് തെളിയിച്ചു. അനിയൻ ബാവ, ചേട്ടൻ ബാവ, തൊമ്മനും മക്കളും, ഛോട്ടാ മുംബൈ തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ എങ്ങനെ മറക്കാൻ കഴിയും? അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
3: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ഇനി
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: വേദനയ്ക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ. സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
6: വിവിധ രോഗങ്ങളിൽ പ്രാഥമികമായി അനുഭവപ്പെടുന്ന ഒന്നാണ് വേദന. വേദന ശരീരത്തിൽ ഏതു ഭാഗത്താണ്, എന്തു കാരണം കൊണ്ടാണ് കൂടുന്നത്, അതല്ലെങ്കിൽ ശമിക്കുന്നത്, തുടക്കം, എത്ര സമയം ഉണ്ടാകുന്നു, തീവ്രത, സമയം, രോഗിയുടെ പ്രായം, ബലം, കാലാവസ്ഥ എന്നിവയെല്ലാം ചികിത്സയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വാതകോപം ശരീരത്തിലുണ്ടാവുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. വേദന നിരവധി വാതരോഗങ്ങളുടെ പ്രധാന ലക്ഷണവുമാണ്. തണുത്ത കാലാവസ്ഥ, തണുത്ത കാറ്റ്, തണുത്ത വസ്തുക്കളുടെ അമിത ഉപയോഗം, അധികം ഉറക്കമൊഴിക്കുക, ശരീരശക്തിക്കനുസരിച്ചല്ലാതുള്ള കഠിനാധ്വാനം, അധികം വഴി നടക്കുക, അതിവ്യായാമം, പോഷകാഹാരം കഴിക്കാതിരിക്കുക, അടി ഇടി മുതലായവ ഏൽക്കുക, അധികം യാത്ര ചെയ്യുക, മലമൂത്രവേഗങ്ങൾ വേണ്ട സമയത്ത് വിസർജനം ചെയ്യാൻ സാധിക്കാതിരിക്കുക, അനാവശ്യമായ ചിന്തകൾ എന്നു തുടങ്ങി നിരവധി കാരണങ്ങളെക്കൊണ്ട് വാദം ശരീരത്തിൽ കോപിച്ച് വിവിധങ്ങളായ വേദനകളെ ഓരോ അവയവത്തെയും ആശ്രയിച്ച് ഉണ്ടാക്കും. അർദ്ദിതം, പക്ഷാഘാതം, ആക്ഷേപകം, ഗൃദ്ധ്രസി, അപബാഹുകം, സന്ധിഗതവാദം, പ്രമേഹം എന്നിങ്ങനെ നിരവധി രോഗങ്ങളിൽ വാതകോപമുണ്ടായി വിവിധ തരത്തിലുള്ള കഠിനമായ വേദനകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. പേശികൾക്കുണ്ടാകുന്ന വേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന, നടുവേദന, തലവേദന എന്നിവയിലെല്ലാം ബാഹ്യമായ ലേപപ്രയോഗം കൊണ്ട് താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നതാണ്. എണ്ണ തേച്ച് കുളിക്കുന്ന പതിവായ ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വീട്ടിൽ തന്നെ എണ്ണ കാച്ചി ഉണ്ടാക്കുന്ന ഒരു ശീലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. കാലക്രമേണ എണ്ണ തേക്കുന്നത് അപരിഷ്കാര ശീലമായി കാണാൻ തുടങ്ങിയതു മുതൽ വാദസംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ച തോതിൽ ബാധിക്കുവാനും തുടങ്ങി. എന്നും എണ്ണ തേച്ച് കുളിക്കുന്നത് ജരാനരകൾ ഇല്ലാതാക്കാനും വാദസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാനും നല്ല കാഴ്ചശക്തിക്കും ശരീരപുഷ്ടി ഉണ്ടാകുവാനും തൊലിക്ക് മാർദ്ദവുമുണ്ടാകാനും സുഖകരമായ നിദ്രയുണ്ടാവാനും വളരെ നല്ലതുമാണ്. അഭ്യംഗം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ നിരവധിയാകയാൽ അതൊരു ശീലമാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ധാരാളമായി കണ്ടുവരുന്ന രോഗങ്ങളായ സയാറ്റിക്ക, ഓസ്റ്റിയോആർത്രൈറ്റിസ്, സ്പോണ്ടലൈസിസ്, മയാൾജിയ, ഫ്രോസൺ ഷോൾഡർ, ജോയിൻറ് പെയിൻ തുടങ്ങിയവയിൽ

0: അനുയോജ്യമായ തൈലങ്ങളുടെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഉപയോഗം രോഗശമനത്തെ ഉണ്ടാകാൻ സഹായിക്കും. അതോടൊപ്പം ഉള്ളിലേക്ക് വൈദ്യനിർദ്ദേശാനുസൃതം മരുന്നുകൾ സേവിക്കുകയും വേണം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പരിപൂർണ സ്വാസ്ഥ്യമാണ് ആരോഗ്യം. ഈ അവസ്ഥ ഉണ്ടാക്കാനും പരിരക്ഷിക്കാനും മനുഷ്യന് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് ആയുർവേദം പറയുന്നത്. ഇതിനു പുറമെ ആയുർവേദം ഒരു തത്വശാസ്ത്രവുമാണ്. മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും ബാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളാണ് ആയുർവേദത്തിൻ്റെ ചർച്ചാവിഷയം. ത്രിദോഷ സിദ്ധാന്തം ആയുർവേദ ശാസ്ത്രത്തിൻ്റെയും പ്രയോഗക്രമത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഓരോ മനുഷ്യൻ്റെയും ശരീരപ്രകൃതിയും സ്വഭാവവിശേഷവും ആരോഗ്യനിലയും എല്ലാം വ്യത്യസ്തവും അദ്വിതീയവും എന്നതാണ് ഈ അടിസ്ഥാന തത്വം. ഇക്കാരണത്താൽ ആയുർവേദ പ്രകാരമുള്ള ചികിത്സാ സമീപനം പ്രതിജന ഭിന്നമായിരിക്കും. ഇതിൻ്റെ അർത്ഥം ചികിത്സ രോഗിക്കല്ല രോഗത്തിനാണ് എന്നാണ്. ആയുർവേദത്തെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമായ ഒന്ന് ഈ തത്വമാണ്.
1: വേദനയ്ക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ. ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും. പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സമയം 7:00 കഴിഞ്ഞ് 45:33.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
10: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
11: ഈ മാസം 31 വരെ.
10: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
11: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
10: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
11: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്.
11: ഫോൺ 7025131199.
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: കാവ്യധാരയിൽ ഇന്ന് ONV കുറുപ്പ് എഴുതിയ ഉപ്പ് എന്ന കവിത കേൾക്കാം. ചൊല്ലുന്നത് CE അജിത.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പ് എഴുതിയ ഉപ്പ് എന്ന കവിത. ചൊല്ലിയത് സി ഇ അജിത.
1: കാവ്യധാര
2: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
5: ജീവിതപാഠം.
6: പ്രായോജകർ
7: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണ ബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര.
1: ജീവിത പാഠം.
0: അച്ഛൻ. എത്രയോ ആഴമുള്ള മനോഹരമായൊരു പദം. നിങ്ങളുടെ അച്ഛനെ സ്നേഹത്തോടെ ഒരു നിമിഷം മനസ്സിലോർക്കൂ. ഇക്കഴിഞ്ഞ June 20 അച്ഛന്മാരുടെ ദിനമായിരുന്നു. അച്ഛൻ തനിക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തേക്കാൾ വലിയ പ്രചോദനം വേറെയുണ്ടോ? പ്രാക്ടീസ് ഗ്രൗണ്ടിൽ എന്നും സിമന്റ് ബെഞ്ചിൽ ദീപുവിന്റെ അച്ഛൻ ഉണ്ടാകും. കൗമാരക്കാരനായ ദീപു സ്കൂൾ ടീമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. എന്നാൽ ഒരിക്കൽ പോലും ദീപുവിന് സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു ടൂർണമെന്റിൽ കളിക്കുവാൻ സാധിച്ചിട്ടില്ല. കഠിനമായ പരിശ്രമം തുടർന്നുവെങ്കിലും എ ടീമിലെത്തുക എന്ന ആഗ്രഹം അവന് കയ്യെത്താ ദൂരത്തായിരുന്നു. പ്രതിഭാശാലികളായ ധാരാളം പേർ ടീമിലുണ്ടായിരുന്നുവെന്നത് തന്നെ കാരണം. മാസങ്ങൾ കടന്നുപോയി. സ്കൂൾ ടീം ഒരു സുപ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിലെത്തി. ഫൈനൽ നടക്കുന്ന ദിവസം ദീപു കോച്ചിന്റെ കൈപിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, സാർ, ഇന്ന് എനിക്ക് കളിക്കണം, എന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അനുവദിക്കണം. കോച്ച് ദീപുവിനോട് സഹാനുഭൂതിയോടെ പറഞ്ഞു, ദീപു, നിനക്കറിയാമല്ലോ ഇന്ന് ഫൈനലാണ്. ഫൈനലിൽ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇന്ന് പരാജയപ്പെട്ടാൽ അത് നമ്മുടെ സ്കൂളിന്റെ ഖ്യാതിയെ തന്നെ ബാധിക്കും. കരച്ചിലിന്റെ വക്കിലെത്തിയ ദീപു വിങ്ങിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, ഇല്ല സാർ, സ്കൂളിനെ ഞാൻ പരാജയപ്പെടുത്തില്ല. ഞാനിന്ന് നന്നായി കളിക്കും, ഉറപ്പ്. അവസാനം കോച്ച് പറഞ്ഞു, എന്റെ ബോധ്യത്തിന് വിരുദ്ധമായി നിന്നേക്കാൾ നല്ല കളിക്കാരെ പുറത്തിരുത്തി. ഇന്ന് ഞാൻ നിന്നെ കളിക്കാൻ അനുവദിക്കുന്നു. പ്രതീക്ഷ കാക്കുക നീ. അന്നത്തെ മത്സരം വളരെ ആവേശോജ്വലമായിരുന്നു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് കാണികൾ കളി കണ്ടത്. മത്സരത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് റഫറി വിസിലൂതുമ്പോൾ വിജയം ദീപുവിന്റെ ടീമിനായിരുന്നു. മൈതാനത്തെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ കോച്ച് ഓടി വന്ന് ദീപുവിനെ നെഞ്ചോട് ചേർത്തു. ദീപു അപ്പോൾ കരയുകയായിരുന്നു. ദീപു, ഇന്ന് നീ നന്നായി കളിച്ചു, മാത്രമല്ല ഒരു ഗോളും അടിച്ചു. എന്താണ് ഇതിനു പിന്നിലെ രഹസ്യം? നിന്നെ ഇത്രത്തോളം ഊർജസ്വലതയോടെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ, കോച്ച് ചോദിച്ചു. ദീപു ഗ്രൗണ്ടിലെ സിമന്റ് ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് എന്റെ കളി കാണാൻ എന്റെ അച്ഛനുണ്ടായിരുന്നു ഇവിടെ. കോച്ച് അങ്ങോട്ട് നോക്കി. പക്ഷേ ആ ബെഞ്ചിൽ

ആരുമുണ്ടായിരുന്നില്ല. അവിടെ സാധാരണ ഞാൻ നിന്റെ അച്ഛനെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ആരുമില്ലല്ലോ, കോച്ചു പറഞ്ഞു. ദീപു കണ്ണീരോടെയാണ് അതിന് മറുപടി നൽകിയത്. സാർ, ഞാൻ ഇതുവരെ പറയാത്തൊരു രഹസ്യമുണ്ട്. എന്റെ അച്ഛൻ അന്ധനായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാനായി എന്നും അച്ഛൻ ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും എന്റെ കളി കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അച്ഛൻ 2 ദിവസം മുമ്പ് മരിച്ചു. ആകാശത്തിരുന്ന് എന്റെ അച്ഛൻ എന്റെ കളി കാണുന്ന ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. ശിവ് ഖേരയുടെ യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിലെ ഒരു കഥയുടെ സ്വതന്ത്ര പുനരാഖ്യാനമാണ് ഇത്. ദീപുവിന് ആത്മവിശ്വാസവും ധൈര്യവും ലഭിച്ചത് എവിടെ നിന്നാണ്? തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ കുളിർക്കാറ്റായി വന്ന് ആത്മവിശ്വാസവും ദിശാബോധവും പകർന്നു നൽകുന്ന അത്ഭുതത്തിന്റെ പേരു തന്നെയല്ലേ അച്ഛൻ.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
3: പ്രായോജികർ:
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
9: ആകെ പേടിയാവുന്നു ഡോക്ടർ.
3: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
9: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: ഇന്ന് വടക്കൻ പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടിപ്പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളിലെ സാരം. നാടൻ പാട്ടുകളുടെ രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ പാണന്മാർ വഴിയാണ് നാടെങ്ങും പ്രചരിച്ചതെന്ന് വടക്കൻ പാട്ടുകളിൽ തന്നെ പറയുന്നു. ഇന്ന് വടക്കൻ പാട്ട് അവതരിപ്പിക്കുന്നത് ഒഞ്ചിയം KP പ്രഭാകരനും സംഘവും.

0: ഒഞ്ചിയം കെ പി പ്രഭാകരനും സംഘവും അവതരിപ്പിച്ച വടക്കൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സമയം 8 മണി.
3: FM പ്രധാന വാർത്തകൾ.
2: പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ, ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് ലോ കോളേജുകളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. ക്രമസമാധാന നില തകർക്കുന്നവർക്കും ലഹരി മാഫിയകൾക്കും എതിരെ കണ്ണൂർ സിറ്റി പോലീസ് നടപടി ശക്തമാക്കി. വിവിധ കേസുകളിലായി 67 വാറന്റ് പ്രതികൾ പിടിയിലായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്നലെ വെള്ളി മെഡലുകൾ നേടി.
3: FM പ്രധാന വാർത്തകൾ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം എന്നും രാവിലെ 8:15.
7: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
5: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
4: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം.

0: മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
0: ഫോൺ 9895357069.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആയിഷ ഗർഭിണിയാണോലേ,
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും, എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: അതപ്പൊ നന്നായേ, നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
10: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: ഫോൺ 8129110887.
11: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
13: ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46. ട്രെയിൻ നമ്പർ 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
11: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
14: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
15: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ഇന്നത്തെ ഗാനം
15: എന്നും രാവിലെ 7:35.
14: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
16: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം,
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
16: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
17: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
14: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
17: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
14: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
17: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ഫോൺ 9495777174.
18: കരിയർ ടിപ്സ്. ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ BDiS കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ KS DAT. ഈ പ്രവേശന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ.
19: ദേശീയ തലത്തിലെ കടുപ്പമേറിയ മത്സര പരീക്ഷകളിലൂടെ പ്രവേശനം നേടാവുന്ന പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠനാവസരങ്ങളുണ്ട്. അവ എത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്നവർക്കും വ്യക്തിപരമായ കാരണങ്ങളാൽ നാട്ടിൽ തന്നെ പഠിക്കണം എന്ന മനോഭാവക്കാർക്കും അനുയോജ്യമായ ഒരു മത്സര പരീക്ഷ നമ്മുടെ LBS സെന്റർ നടത്തുന്നു. കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, KS DAT. ഇവിടുത്തെ പഠന പ്രോഗ്രാമിൻ്റെ പേര് ബാച്ചലർ ഓഫ് ഡിസൈൻ അഥവാ BDiS. 45% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് 2 ആണ് പ്രവേശനം.

0: യോഗ്യത. പ്രവേശന പരീക്ഷയിൽ ഡിസൈൻ അവയർനെസ്സിനാണ് മുൻതൂക്കം ഉണ്ടാവുക. മൊത്തം 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുടെ ടെസ്റ്റിൽ ഡിസൈൻ അവയർനെസ്സിൻ്റെ 30 ചോദ്യങ്ങൾ ഉണ്ടാകും. പൊതുവിജ്ഞാനം 20, ഇംഗ്ലീഷ് 20, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് 20 എന്നിവയും ഉണ്ട്. ബാക്കി 10 ചോദ്യങ്ങൾ സോഷ്യൽ ആൻഡ് ബേസിക് സയൻസ് ആയിരിക്കും. ഇത് 10-ാം ക്ലാസ് നിലവാരത്തിലുള്ളതാണ്. മൊത്തം 100 മാർക്ക്. ഗവൺമെൻറ് സീറ്റുകളിലേക്കാണ് LBS സെൻ്റർ നടത്തുന്ന KS ഡാറ്റ് പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രവേശനം നൽകുക. മാനേജ്മെൻറ് സീറ്റുകളിലേക്ക് അതത് സ്ഥാപനങ്ങൾ നേരിട്ട് പ്രവേശനം നൽകും. സർഗസിദ്ധി, ഭാവനാസമ്പന്നത, നിരീക്ഷണ ചാതുരി, വർണ്ണസങ്കല്പവും ചിത്രീകരണ വൈദഗ്ധ്യവും, ഡിസൈൻ തത്വങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കഴിവ് പരീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ മികച്ച സ്കോർ കരസ്ഥമാക്കുന്നതിന് കേവലം ജന്മസിദ്ധമായ വാസന മാത്രം മതിയാവില്ല. പുസ്തകങ്ങൾ, വെബ്സൈറ്റുകൾ, യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്താം. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 10-ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാന ഗണിതമാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെ ഏത് കോമ്പിനേഷൻ എടുത്തവരും എഴുതുന്നതാണല്ലോ പരീക്ഷ. യുക്തിപരമായ ശേഷി അളക്കുന്നതിനായി നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ് തുടങ്ങിയവ പ്രതീക്ഷിക്കാം. അടിസ്ഥാന ഗണിത പാഠങ്ങൾ ആവർത്തിച്ചുറപ്പിക്കാനായി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മാത്തമാറ്റിക്സ് പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കാം. ഈ പരീക്ഷയിലെയും സമാന പരീക്ഷകളിലെയും മുൻ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക. ഉത്തരം എഴുതുന്നതിൽ സമയനിഷ്ഠ പുലർത്തുന്നത് യഥാർത്ഥ പരീക്ഷയുടെ റിഹേഴ്സലായി പ്രയോജനപ്പെടും. പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യാചരിത്രം, കേരളചരിത്രം, ലോകചരിത്രം, കണ്ടുപിടുത്തങ്ങൾ, ഭൂമിശാസ്ത്രം, ഭരണഘടന, യുദ്ധങ്ങൾ തുടങ്ങിയവയെല്ലാം പല ഘട്ടങ്ങളിലായി സ്കൂളിൽ പഠിച്ചവ തന്നെ. സമകാലീന സംഭവങ്ങളായിരിക്കും പലർക്കും തലവേദനയായി തോന്നുക. അതൊഴിവാക്കാൻ സ്കൂൾ പഠനകാലത്ത് തന്നെ വാർത്തകൾ ശ്രദ്ധിക്കുന്നതും കുറിച്ചു വയ്ക്കുന്നതും ശീലമാക്കുക. സമകാലീന സംഭവങ്ങൾ ചുരുക്കി ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകളും പ്രയോജനപ്പെടുത്താം. ഇംഗ്ലീഷ് സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരണം. ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ എന്നിവ പ്രധാനം. ടെൻസസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആർട്ടിക്കിൾസ്, പ്രിപ്പൊസിഷൻസ് തുടങ്ങിയവയെല്ലാം ശ്രദ്ധിക്കുക. പാഠപുസ്തകത്തിനപ്പുറമുള്ള വായന വൊക്കാബുലറി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഇംഗ്ലീഷ് ഭാഷാ മികവ് പരീക്ഷിക്കാനായി കിട്ടാവുന്ന ഏത് മത്സര പരീക്ഷാ പേപ്പറുകളും എഴുതി പരിശീലിക്കുക.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
0: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്ക.
4: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
5: സൈബർ ജാലകം.

0: എന്താണ് CTA അഥവാ കോൾ ടു ആക്ഷൻ?
1: ഒരു വെബ്സൈറ്റിൽ എത്തുന്ന സന്ദർശകരെ ഒരു പ്രത്യേക ആക്ഷൻ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ബട്ടണുകളെയാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഒരു ഫോം ഫിൽ ചെയ്യുന്നതാവാം, ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതാവാം, ന്യൂസ് ലെറ്ററിന് വേണ്ടി ഇമെയിൽ ഐ ഡി നൽകി സൈനപ്പ് ചെയ്യുന്നതാവാം, ഇങ്ങനെ എന്തുമാവാം. ഇങ്ങനെ ചെയ്യുവാനായി ഉപയോക്താവിനോട് ആവശ്യപ്പെടുന്ന ഭാഗത്തെയാണ് കോൾ ടു ആക്ഷൻ അഥവാ CTA എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ആകർഷകമായ ചിത്രങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. സൈനപ്പ് നൌ, രജിസ്റ്റർ നൌ, ഡൗൺലോഡ് നൌ എന്നൊക്കെ കാണാറില്ലേ, ഇതാണ് കോൾ ടു ആക്ഷൻ.
2: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സമയം 8 കഴിഞ്ഞ് 15:32.
2: രസമുകുളം.
5: പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം എന്താണെന്നോ, ഒരു പായസമാണ്, നവര അരി പായസം. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. 1 കപ്പ് നവര അരി, ശർക്കര 300 ഗ്രാം ഉരുക്കിയെടുക്കണം, തേങ്ങാപ്പാൽ 1/2 പാലും 2/2 പാലും വെവ്വേറെ എടുത്തു വയ്ക്കണം. പിന്നെ വറവിടാനായിട്ട് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. കഴുകിയ നവര അരി തേങ്ങയുടെ 2/2 പാലിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അരി വെന്ത ശേഷം ശർക്കര പാനിയൊഴിച്ച് നന്നായി വരട്ടിയെടുക്കണം. ശേഷം കട്ടിയുള്ള 1/2 പാൽ കൂടി ഒഴിച്ച് ചൂടാക്കി വാങ്ങിവെക്കാം. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പായസത്തിൽ ചേർക്കാം. ഇപ്പോഴിതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നവര അരി പായസം തയ്യാറായി. തയ്യാറാക്കുന്ന രീതി ഒന്നുകൂടി വേഗത്തിൽ പറയാം. കഴുകിയ നവര അരി തേങ്ങയുടെ 2/2 പാലിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. വെന്ത ശേഷം ശർക്കര പാനിയൊഴിച്ച് നന്നായി വരട്ടിയെടുക്കണം. ശേഷം കട്ടിയുള്ള 1/2 പാൽ കൂടി ഒഴിച്ച് ചൂടാക്കി വാങ്ങിവെക്കാം. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പായസത്തിൽ ചേർക്കാം. ഇപ്പോഴിതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള നവര അരി പായസം തയ്യാറായി.
2: രസമുകുളം.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
8: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും IG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
7: രസം 4 ഇരട്ടി.
8: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി IG ലാഭമഴ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
12: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
13: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
14: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
13: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
14: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
14: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
16: രംഗഗീതം.
15: പ്രായോജകർ
13: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.

0: ഫോൺ 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
1: മോനെ നമുക്ക് വാത്സല്യം ടേക്ക് കെയറിലാണ്. അവിടെയാവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോൾ സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
0: വാത്സല്യം ഡേ കെയർ കോട്ടയ്ക്കൽ, ഫോൺ 9847341588.
2: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി LPR വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനം, രചന വയലാർ.

0: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിൽ എൽ പി ആർ വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വയലാർ.
1: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം. എനിക്കൊന്നും കാണില്ലേ? തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ തോന്നണ.
8: നേരം പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയ്ക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
9: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
10: ഇന്ന് എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 3 മുതൽ 7 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം

0: തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നതുമായ കാലാവസ്ഥാ പ്രതിഭാസം ഏത്? ഉത്തരം: എൽനിനോ. 2026 പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ശക്തമായ എൽനിനോ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തുകയും രാജ്യത്ത് വരൾച്ചയ്ക്കും കടുത്ത ചൂടിനും കാരണമാവുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നതുമായ കാലാവസ്ഥാ പ്രതിഭാസം ഏത്? ഉത്തരം: എൽനിനോ. 2026 പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ശക്തമായ എൽനിനോ പ്രതിഭാസം ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തുകയും രാജ്യത്ത് വരൾച്ചയ്ക്കും കനത്ത ചൂടിനും കാരണമാവുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
6: ശനിയും ഞായറും രാവിലെ 7:50.
5: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ? നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് മുഖേന 2025 ഡിസംബർ വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ നാളേക്കകം അക്ഷയ കേന്ദ്രം മുഖേന പെൻഷൻ മസ്റ്ററിംഗ് നടത്തണം. ഫോൺ നമ്പർ 0495237840. നമ്പർ ആവർത്തിക്കാം: 0495237840. മലപ്പുറം ഡൌൺഹില്ലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 ബാച്ചിലെ DLED ഉറുദു ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ മറ്റന്നാൾ രാവിലെ 9:00 നടക്കും. അപേക്ഷ സമർപ്പിക്കാത്തവർക്കും യോഗ്യതയനുസരിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണം.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
0: പ്രിയപ്പെട്ടവരെ, ഇതോടെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് FM ശുഭദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ BP രേഷ്മ, കൂടെ രവി മേലാറ്റൂർ. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 28:25. ഇനി അല്പസമയത്തിനകം കേൾക്കാം എന്റെ ഗാനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ
5: ഇപ്പോൾ. കണ്ണൻ

0: കുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
7: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
6: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
7: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
9: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
8: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
9: ഫോൺ 9895-357-0969.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
10: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
12: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം. കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫാണ് ഇന്ന് എന്റെ ഗാനത്തിലെ അതിഥി. കേൾക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും അനുഭവങ്ങളും.
13: എന്റെ പേര് TT യൂസഫ്. ഞാൻ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ മറ്റത്തൂർ പാറപ്പുറം നിവാസിയാണ്. ഗ്രാമീണ സൗന്ദര്യം ഒരു വരദാനം എന്ന പോലെ ദൈവം കനിഞ്ഞ് നൽകിയ ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമമാണ് മറ്റത്തൂർ. ഒരു വിടിപ്പാടകലെ കടലുണ്ട് പുഴ, തൊട്ടടുത്ത് തോടുകളും വയലുകളും തെങ്ങിൻ തോപ്പുകളും കൗങ്ങിൻ തോട്ടങ്ങളും കൃഷിയിടങ്ങൾ, വെറ്റില, കപ്പ, വാഴ, കായ്കറികൾ, നെൽകൃഷികൾ ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു പ്രദേശമാണ് എൻ്റെ നാട്. ആദ്യമായി ഞാൻ ഒരു ഭക്തിഗാനത്തോടെ തുടങ്ങാം. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെ ഉപേക്ഷിച്ചുപോയി. അമ്മിഞ്ഞപ്പാൽ നുകരുന്ന കാലം തൊട്ട് ഉമ്മാൻ്റെ തണലേറ്റാണ് ഞാൻ വളർന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടി എനിക്കുണ്ട്. ഉമ്മാക്ക് ഒരു സഹോദരനും രണ്ടു സഹോദരിമാരും ഉണ്ടായിരുന്നു. ഈ കുരുന്ന മക്കളെ വിട്ട് വേറെ ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ ഉമ്മ തയ്യാറായില്ല. ഇവർക്ക് തുണയുണ്ടാകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചു ഉമ്മ.

നാലാം ക്ലാസ് വിദ്യാഭ്യാസത്തോടുകൂടെ പള്ളിക്കൂടം വിട്ടു. അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ചപ്പണി. ഈർച്ചബില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ നാല് തൂണുകൾ സ്ഥാപിച്ച് അതിനു മേലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്. ഞാനും ജ്യേഷ്ഠനും അമ്മാവനെ സഹായിക്കുമായിരുന്നു. മുറിക്കുന്ന തടിയുടെ മീതെ ഒരാളും താഴെ കാൽമുട്ട് കുത്തി മറ്റേയാളും ഇരുന്ന് ഇരുകയായിരുന്നു പതിവ്. മരത്തടിയിൽ രണ്ടറ്റവും മഷിയിൽ മുക്കിയ നൂലുകൊണ്ട് അടയാളപ്പെടുത്തി ഈർച്ചവാൾ കൊണ്ട് ഈർന്നെടുക്കുന്ന സംവിധാനമായിരുന്നു അന്ന്.

ജ്യേഷ്ഠ സഹോദരൻ 15 വയസ്സിൽ തന്നെ നാട് വിട്ടുപോയി. ഉമ്മയും എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോകുമായിരുന്നു. ഉമ്മയും ഞാനും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരൽപ്പം മിച്ചം വെച്ച് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു ഓലമേഞ്ഞ കുടിൽ വെച്ചു.

എൻ്റെ ഉപ്പയും മൂത്താപ്പയും കോൽക്കളി കലാകാരന്മാരായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ കോൽക്കളിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമായിട്ട് കോൽക്കളി കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഈ കോൽക്കളി പഠിപ്പിക്കൽ, ബാബയും ബാബാൻ്റെ ജ്യേഷ്ഠനും പഠിപ്പിക്കൽ അവിടെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് കണ്ട് താല്പര്യം തോന്നി, അപ്പോൾ ഞാനും പഠിച്ചു, എൻ്റെ മക്കളും അങ്ങനെ പഠിക്കുന്നു. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കോൽക്കളി പഠിച്ചത്. കൈമുട്ടിപ്പാട്ടുണ്ടാവും കോൽക്കളിയിൽ, അപ്പോൾ അതിന് പറ്റുള്ളൊരു പാട്ട് ഞാൻ പാടാം. അയകേ റുംപൺ മണിയാമ്പ.

വന്ന് റസൂലുള്ള തിന്ന്, വന്ന് റസൂലുള്ള തിന്ന്. കുലി ഖദീജയുടെ കൂടെ വേഗം ചുറ്റി വന്ന്, കൂടെ വേഗം ചുറ്റി വന്ന്. കൊല്ലം മുഹമ്മദ് വാൾജനത്തുള്ള ഗുണമണിയാൻ സൂറബത്തിൽ.

അങ്ങനെ ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ പോയി ഒരു അപേക്ഷ ഫോം വാങ്ങിക്കൊടുന്ന് കോൽക്കളിയിൽ കയറണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ പോലെ എന്നെ ശബ്ദ പരിശോധനയ്ക്ക് വിളിച്ചു. അങ്ങനെ ശബ്ദ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ ആ ശബ്ദ പരിശോധനയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അടുത്ത റെക്കോർഡിങ്ങിന് നിങ്ങളെ വിളിക്കാം, 8 പേര് വന്നാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത ദിവസം പിന്നെ നിങ്ങളെ റെക്കോർഡിങ്ങിന് വിളിച്ചു. അങ്ങനെ കോഴിക്കോട് ആകാശവാണിയിൽ കോൽക്കളി പാട്ടുകൾ കുറേ പാടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. യൂസഫ് സിദ്ദീഖ് തങ്ങളെ ബീവി സുലൈഖ, ബീവി സുലൈഖ, ഉറക്കിൽ സ്വപ്നം മുഖേനെ കണ്ട് ആസ്തിക്കായി, കണ്ട്

ഇതിഹാസിക്കാ വാസന ചന്ദാമരപ്പു കൺമറഞ്ഞാ നേരത്തെ കൺമറഞ്ഞാ നേരത്തെ വാമിനി കന്നി സുലേഖ നെട്ടിയുണറ് നാസിച്ച് നെട്ടിയുണറ് നാസിച്ച് ആ സമയമിൽ ക്ലേശമിൽ മന തുടിച്ച് ബ്രഹ്മത പിടിച്ച് സുന്ദരി ബീവി സുല

കോൽക്കളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിളക്കലാകുമ്പോൾ നമ്മളൊരു മധുക ഗാനങ്ങൾ, ചരിത്ര ഗാനങ്ങൾ, അങ്ങനത്തെ ഗാനങ്ങളൊക്കെ പാടുള്ളൂ. അവിടെ ചെന്നാലും ഒരു പാട്ടൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡിങ് ചെയ്യുള്ളൂ. പാട്ടിന്റെ അർത്ഥമൊക്കെ എല്ലാം നോക്കിയിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതല്ലേ. പുറത്തേക്ക് വിടുമ്പോൾ അതിന് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകരുതെന്ന് കരുതി പാട്ടൊക്കെ ടെസ്റ്റ് നോക്കിയിട്ടേ അവർ ക്ലിയറാക്കുള്ളൂ. കോൽക്കളി ഞാൻ അവിടെ നമ്മളെ അടുത്ത ചെറിയൊരു സ്കൂളുണ്ട്, UP സ്കൂൾ, പടിഞ്ഞാറക്കര സ്കൂൾ എന്ന് പറയും. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകലുണ്ട്.

0: തെക്ക് നിന്ന് വടക്കോട്ടേക്കൊരു ദുർക്കിക്കപ്പൽ വരുന്നുണ്ട്,
1: ദുർക്കിക്കപ്പൽ വരുന്നുണ്ട്.
0: ആടി ഓടി വരുന്ന കപ്പലിൽ എന്തെല്ലാം ചരക്കുണ്ട്,
1: എന്തെല്ലാം ചരക്കുണ്ട്.
0: പട്ട് മുട്ട് പൊന്ന് മിന്ന് വീരാടിപ്പട്ട്.

ഉപ്പാൻ്റെ വീട് മറ്റത്തൂർ കൈപ്പറ്റ എന്ന പ്രദേശമാണ്. കൈപ്പറ്റ എന്ന ഗ്രാമം കടലുണ്ടിപ്പുഴയുടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് ആ പ്രദേശം വടക്ക് നിന്ന് നോക്കിയാൽ പുഴ പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നതായി കാണാം. തെക്ക് ദിശയിൽ നിന്ന് നോക്കിയാൽ പുഴ കിഴക്കോട്ട് ഒഴുകുന്നതായും കാണാം. അങ്ങനത്തെ സ്ഥലമാണ് കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. കൈപ്പറ്റ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇപ്പോഴും എനിക്ക് പഴയ കോൽക്കളിയും എല്ലാം ഓർമ്മ വരാറുണ്ട്.

പിന്നീട് ഞാൻ 30 വർഷക്കാലം കാടാമ്പുഴ കോട്ടക്കൽ ഓടുന്ന KPR ബസ്സിൽ ജീവനക്കാരനായി ജോലി ചെയ്തു. കൊറോണ ടൈമിൽ ആ ജോലി പിന്നീട് എനിക്ക് തുടരാൻ സാധിച്ചില്ല. ബസ്സിൽ ഞാൻ എൻ്റെ അയൽവാസിയും എൻ്റെ ഭാര്യയുടെ മൂത്താപ്പയുടെ മകനുമായ എൻ്റെ അളിയൻ തന്നെ അളിയൻ്റെ ബസ്സിൽ ആണ്ട് കയറിയത്. അപ്പോൾ അളിയൻ ഒരു ബസ് എടുത്ത പറഞ്ഞു, അളിയ നിങ്ങൾ ഈ ബസ്സിൽ കയറിക്കോളി, ജോലി ചെയ്ത് പോയിക്കോളി. അങ്ങനെ അതിൽ 30 വർഷക്കാലം ഇങ്ങനെ ജോലി ചെയ്തു. അതിൽ ഞാൻ ഒരു ക്ഷേമനിധി ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് ഒരു ചെറിയ പെൻഷനും കിട്ടുന്നുണ്ട്. എനിക്ക് ജോലി ചെയ്തതിൽ സന്തോഷമാണ്. കാരണം 5 വയസ്സ് 6 വയസ്സായ ചെറിയ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് കയറ്റിന്ന ആ കുഞ്ഞുങ്ങൾ പിന്നെ അവർ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് 10-25 വയസ്സാകുമ്പോൾ അവരെ കുട്ടികളെ എടുത്ത് ഇറക്കിയ സംഭവങ്ങൾ പലതും എനിക്ക് വസന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികളെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ 10-30 വർഷം എങ്ങനെയോ പോയത് അറിയില്ല. ബസ്സിലെ ജോലി നിർത്തിയതിന് ശേഷം എനിക്ക് തൊഴിലുറപ്പാണ് ഇപ്പോൾ ജോലി.

ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും മഞ്ചേരി ആകാശവാണി നിലയത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.

എന്റെ ഗാനം. കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫ് അവതരിപ്പിച്ച എന്റെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 8921497667. ഒരിക്കൽ കൂടി പറയാം, 8921497667. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ഒരറിയിപ്പ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞുവീഴാൻ സാധ്യതയുള്ള

വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 20:51.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെയും ഹർജീന്ദർ കൌറിനെയും അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ഗുൽവീർ സിംഗിന്റെ മികച്ച പ്രകടനത്തിലൂടെ രാജ്യത്തിന് ലഭിച്ചതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈബർ സുരക്ഷാ മേഖലയിൽ യുവാക്കളുടെയും സംരംഭകരുടെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി റിസർവ് ബാങ്ക്. ലിക്വിഡേഷൻ നടപടികൾക്കായി സ്റ്റേറ്റ് ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ ഗിരികുമാർ നായരെ ലിക്വിഡേറ്ററായി നിയമിച്ചതായും RBI വ്യക്തമാക്കി. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 സീറ്റുകളിൽ MBBS പ്രവേശനത്തിന് അംഗീകാരം. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയാണ് ഇക്കാര്യം അറിയിച്ചത്. വിവാഹബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു കുഞ്ഞായിഷ. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 75 ആയി. ഇന്നലെ ശിവ്സാഗർ ജില്ലയിൽ 7 മരണങ്ങൾ കൂടി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു. തായ്പേ ഓപ്പൺ 2026 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ റോണക് ചൌഹാൻ പുരുഷ സിംഗിൾസ് മെയിൻ ഡ്രോയിൽ കടന്നു. കാനഡയുടെ ജോഷ ന്യൂഗിയനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1669 മംഗളൂരു കന്യാകുമാരി കെ പരശുരാം എക്സ്പ്രസ് 9:28, ട്രെയിൻ നമ്പർ 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
7: ഭീമ ജ്വല്ലേഴ്സ്, TNC Appliance.
8: ഓ, ഈ മഴക്കാലം വന്നപ്പോ അല

0: തുണിക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
10: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
11: ഐഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
13: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
11: തന്നെയോ? അതേതായാലും നന്നായി.
13: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
12: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
14: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
15: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
16: വായിക്കുന്നത് രവി മേലാറ്റൂർ. ഓണാഘോഷങ്ങൾ മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായി സംഘടിപ്പിക്കുന്നതിനായി ഹരിത ഓണം 2026 ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലുടനീളം ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കുമെന്ന് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അറിയിച്ചു. സർക്കാർ ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഓഡിറ്റോറിയങ്ങൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങി ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും വ്യക്തികളും ഹരിതചട്ടങ്ങൾ പാലിക്കണം. പ്ലാസ്റ്റിക് പൂക്കൾ, കൊടിതോരണങ്ങൾ, ഇലകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, പ്ലേറ്റുകൾ, കപ്പുകൾ, തെർമോകോൾ ഉൽപ്പന്നങ്ങൾ, നിരോധിത ഭക്ഷണ പാക്കേജിംഗ് സാമഗ്രികൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം. പേപ്പർ കപ്പുകളും പേപ്പർ പ്ലേറ്റുകളും ഉപയോഗിക്കാതെ സ്റ്റീൽ, ഗ്ലാസ്, സെറാമിക് പാത്രങ്ങൾ, വാഴയില തുടങ്ങിയ പുനരുപയോഗിക്കാവുന്നതും പ്രകൃതി സൌഹൃദവുമായ ബദലുകൾ സ്വീകരിക്കണം. ആഘോഷങ്ങളിൽ മാലിന്യം പരമാവധി കുറച്ച് ജൈവ അജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശിച്ചു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ പ്രത്യേക എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കും. വിപണികൾ, ഓണക്കച്ചവട കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന, ഉപയോഗം എന്നിവ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട നിയമപ്രകാരം വസ്തുക്കൾ പിടിച്ചെടുക്കുകയും നിയമാനുസൃത പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് രഹിതവും മാലിന്യമുക്തവുമായ ഓണാഘോഷത്തിനായി എല്ലാവരും കൈകോർക്കണമെന്നും മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അഭ്യർത്ഥിച്ചു. PM സൂര്യഘർ മോഡൽ സോളാർ പഞ്ചായത്ത് ജില്ലാതല കമ്മിറ്റി യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്നു. മോഡൽ സോളാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവലോകനം, ജില്ലയിലെ PM സൂര്യഘർ പദ്ധതി പുരോഗതി എന്നിവ വിശകലനം ചെയ്തു. ജില്ലയിൽ PM സൂര്യഘർ പദ്ധതി വ്യാപിക്കുന്നതിനുവേണ്ട ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ് ദിൽഷാദ് അഹമ്മദ് ഉള്ളാട്ടിൽ അനേട്ട്

0: മലപ്പുറം ജില്ലാ എഞ്ചിനീയർ വേലായുധൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSEB വണ്ടൂർ, ജിയാദ് KSEB സൌരവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
0: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും. ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരൽ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
7: നേടാം.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
10: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
11: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
10: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
11: ഫോൺ 9995357069.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
13: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും, ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
12: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
14: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ക്യാബ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
15: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം. ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:10.
10: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
11: എന്നും രാവിലെ 8:03.
16: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
16: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
11: രാവിലെ 8:23.
16: പ്രായോജകർ
11: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
16: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
17: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
17: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
18: മഴവില്ല തുടരുന്നു. അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്.

0: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332
3: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ?
7: അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
9: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
8: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
11: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
10: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
11: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
12: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
14: മഴവില്ലിൽ ഇനി ഉമ്പായി ആലപിച്ച ഗസൽ കേൾക്കാം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
6: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
9: കൊരമ്പേൽ

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. രാജ്യത്തെ വ്യവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. കോഴിക്കോട് നിന്ന് 3 അധ്യാപികമാർ ലഹരിക്കേസിൽ അറസ്റ്റിലായ വാർത്ത കേരളത്തെ ഞെട്ടിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികൾക്ക് നേർവഴി കാട്ടേണ്ടവർ തന്നെ ഭാവി തലമുറയിലേക്ക് രാസലഹരി കടന്നുചെല്ലാൻ വഴിയൊരുക്കുന്നതും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അനുവദിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. ഇരിട്ടി സ്വദേശി ജിജിലാണ് വടകര പോലീസിന്റെ പിടിയിലായത്. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തന്മാരുടെ തിരക്ക് പരിഹരിക്കുന്നതിന് 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ. സെപ്റ്റംബർ 11 മുതൽ 27 വരെ ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. കണ്ണൂർ നഗരത്തിലെ മാലിന്യ പരിപാലനത്തിനും ഡ്രെയിനേജ് സംവിധാനങ്ങളിലും കോർപ്പറേഷന്റെ അനാസ്ഥ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കൃത്യമായ മലിനജന സംസ്കരണം ഉറപ്പുവരുത്താതെ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകിയത് ശുചിമുറി മാലിന്യമടക്കം ഡ്രെയിനേജുകളിലേക്ക് ഒഴുകിവരുന്നതിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് പാലോട് പള്ളിയിൽ പുലർച്ചെ കാർ പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് യുവാവ് മരിച്ചു. കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ സ്വദേശി സി സായന്ത് ആണ് മരിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 35 മിനിറ്റ് വൈകി 11:03 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: സമയം 9 മണി കഴിഞ്ഞ്.

0: 59 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.
1: റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
2: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് ORS ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ORS, ഇതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
4: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യന്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിന്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. നിർജ്ജലീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം. കാരണം വയറിളക്കം എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അതിന്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിർജ്ജലീകരണവും. നിർജ്ജലീകരണത്തിന്റെ കഠിനത അനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് മരണത്തിലോട്ട് പോകുന്നുണ്ടോ അതോ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും സാധാരണഗതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത്. നിർജ്ജലീകരണം പല വിധത്തിലുണ്ട്. ഒന്ന്, നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണത്തിന്റെ അവസ്ഥകളൊന്നും കാണുകയില്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ മൂന്ന് അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് ORS. ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 ORS ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് ORS വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് ORS വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കം എന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരുതരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആന്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്വളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മല

ത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത്, ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ്.

അണുവാണ് റോട്ടാവൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടപഴകൽ മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ടാവൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷൻ്റെ ഗണത്തിൽപ്പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് റോട്ടാവൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും, സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ORS നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ORSന്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ORSന്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് നാം ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ORS ലായനി കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ORS വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ORS ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ORS കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പ് ഇടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ORS ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ആയി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റന്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ORS ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറിയ എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് 3 പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ നാം അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ORSമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷന്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിൻ്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ORS ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ORSന്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണമെന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ORS ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിന്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ORS

0: ഇല്ല. അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യാം? നമുക്ക് എമർജൻസി സ്റ്റേജില് ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലായനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും ഓറസിന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിന്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലായനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ORSന്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ORSന്റെ അതേ ഘടനയിൽ എത്തുകയും ഗുണകരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇതുപോലെ ചിന്തിക്കേണ്ടതാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കുഞ്ഞിനെ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും കട്ടിക്കഞ്ഞിവെള്ളം കൊടുത്താലും കോൺസെൻട്രേറ്റഡ് ORS ലായനി കൊടുത്താലും ഒരേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് ആമാശയത്തിലും കുടലിലും പോകുന്ന ഈ ദ്രാവകം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കട്ടി കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ തന്നെ ജലമെല്ലാം കുടലിലോട്ട് വലിച്ചെടുക്കുകയും മലത്തിന്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഗുണകരമല്ല. അതുകൊണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ടുള്ള അളവിൽ മാത്രമേ ORS ലായനി ഉണ്ടാക്കാൻ പാടുള്ളൂ. പല അമ്മമാരും വയറിളക്കം വന്ന കുട്ടിക്കും ചെയ്യുന്നൊരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്ക് വെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിന്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്ക് വെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്. അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡി ആയിട്ട് കഞ്ഞിവെള്ളം, കരിക്ക് വെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങ വെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ORS പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷെ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂട് പോലെ തന്നെ നമ്മുടെ ഉടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പൊ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിന് കാണിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്. അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക. മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ORSന്റെ ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 12 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈമഴി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര.

0: ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, കുടത്തിലെ വിളക്ക്. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ചു മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പ് കഴിഞ്ഞു.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സമയം 10:19:19. ഇനി കേൾക്കാം

0: இசை மழை.
1: ஏவர்க்கும் இசை மழையிலேக்கு സ്വാഗതം. ആദ്യം ഈറമാന റോജാവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, എസ് ജാനകി എന്നിവർ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഇസൈമഴയിലെ അടുത്ത ഗാനം കാതലുക്കു മര്യാദൈ എന്ന ചിത്രത്തിലേത്. പാടിയത് ഹരിഹരൻ, ഭവതരണി എന്നിവർ.

0: ഒരു സൂപ്പർ സിനിമ.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ചിത്രം ആസികൾ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: சூட வந்தேனே தேவி நீ
1: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
3: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star ബി എൻ ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ എസ് യു വി.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: ചിത്രം മൗനരാഗം, പാടിയത് എസ് ജാനകിയും സംഘവും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: Volkswagen Virtus, Nala Varshigam Aakarshikkukayanu.
3: Volkswagen Virtusinodoppam 1.3 lakhs rupa vare vilamathikkunna pratheka aanukoolyangalum.
2: Phoenix Volkswagen Showroom sandarshikkuka.
4: ചിത്രം മുതൽവൻ, പാടിയത് ഹരിഹരൻ, മഹേശ്വരി എന്നിവർ.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി.

0: இசை மழை
1: രസമുകുളം എന്നും രാവിലെ 8:15
2: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ ഫോൺ 7558852664.
3: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ് ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:10.
9: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
10: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
11: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
12: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
9: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 8:23.
15: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
16: ഷിഫ ഫെർട്ടി

0: ലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
4: Volkswagen Virtus-nodoppam 1.3 lakhs rupa vare vilamadikkunna pratyeka aanukoolyangalum.
3: Phoenix Volkswagen Showroom sandarshikku.
5: FM Pradhana Vaarthakal.
6: രാജ്യത്തെ വ്യാവസായിക ഉത്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉത്പാദക സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കോഴിക്കോട് നിന്ന് 3 അധ്യാപികമാർ ലഹരിക്കേസിൽ അറസ്റ്റിലായ വാർത്ത കേരളത്തെ ഞെട്ടിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികൾക്ക് നേർവഴി കാട്ടേണ്ടവർ തന്നെ ഭാവി തലമുറയിലേക്ക് രാസലഹരി കടന്നു ചെല്ലാൻ വഴിയൊരുക്കുന്നതും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അനുവദിക്കാൻ ആകില്ലെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. ഇരിട്ടി സ്വദേശി ജിജിലാണ് വടകര പോലീസിന്റെ പിടിയിലായത്. ഗണേശ ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിന് 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ. സെപ്റ്റംബർ 11 മുതൽ 27 വരെ ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. കണ്ണൂർ നഗരത്തിലെ മാലിന്യ പരിപാലനത്തിനും ഡ്രെയിനേജ് സംവിധാനത്തിനും കോർപ്പറേഷന്റെ അനാസ്ഥ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കൃത്യമായ മലിനജല സംസ്കരണം ഉറപ്പുവരുത്താതെ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകിയത് ശുചിമുറി മാലിന്യം അടക്കം ഡ്രെയിനേജുകളിലേക്ക് ഒഴുകിവരുന്നതിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് പാലോട് പള്ളിയിൽ പുലർച്ചെ കാർ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ചു. കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ സ്വദേശി സി സായന്താണ് മരിച്ചത്. സംസ്ഥാനത്തെ ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 9-ാം സ്ഥാനത്ത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കർ, ലോകേഷ് സത്യനാഥ് എന്നിവരും വനിതാ വിഭാഗം ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌറും ഇന്ത്യയ്ക്കായി ഇന്ന് മത്സരിക്കും.
5: FM പ്രധാന വാർത്തകൾ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
0: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
11: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
11: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
13: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
14: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
13: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
14: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
15: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
11: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
16: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
17: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
16: രസം 4 ഇരട്ടി.
17: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
1: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 16345, ലോക്മാന്യ തിലക് തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ്, 35 മിനിറ്റ് വൈകി 11:03. ട്രെയിൻ നമ്പർ 16606, തിരുവനന്തപുരം, ചെന്നൈ, ഏറനാട് എക്സ്പ്രസ്, ക്ഷമിക്കണം, തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ്

0: കൃത്യസമയം പാലിച്ച് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: Volkswagen Virtus, Nala Varshigam Aghoshikkukayanu.
3: Volkswagen Virtus-nodoppam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
2: Phoenix Volkswagen Showroom sandarshikkuk.
4: 2026 New Kia Seerose. സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
7: നേടാം.
8: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
9: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
10: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
11: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
12: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
13: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
12: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
10: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
14: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
10: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പാലക്കാട് ജില്ലാതല സെമിനാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാശുപത്രി മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ PG മനോജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് B, C ചികിത്സാ സൌകര്യം ജില്ലാശുപത്രിയിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ലഭ്യമാണ്. ദിനാചരണത്തോടനുബന്ധിച്ച് ഹൈറിസ്ക് വിഭാഗങ്ങൾക്കിടയിൽ ഹെപ്പറ്റൈറ്റിസ് ബി പരിശോധന, ബോധവൽക്കരണ ക്ലാസ്, ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വ്യാപനത്തോത് കുറയ്ക്കുക, 2030 ഹെപ്പറ്റൈറ്റിസ് സി നിവാരണം ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ ലക്ഷ്യം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബിന്ദു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം, ദേശീയ ആരോഗ്യ ദൌത്യം, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഡ്സ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി പാലക്കാട് ജില്ലാ ബഡ്സ് ഉപദേശക സമിതി യോഗം ചേർന്നു. ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും പുനരധിവാസ സേവനങ്ങളും ഉറപ്പാക്കുന്നതിനും ബഡ്സ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഉപദേശക സമിതി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റുമായ എൻ സരിത അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ SS അൽഫ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KR ഗീത പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ഇപ്പോൾ കേൾക്കാം സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO 6761122. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9495050606000.

ആദ്യ ഗാനം കൂട്ടുകാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് MS ബാബുരാജ്. ഈ ഗാനത്തിനായി സ്മൃതിഗീതങ്ങളിലേക്ക് കത്തയച്ചത് PM വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരിക മോൾ എന്നിവർ മുളഞ്ഞൂർ ഒറ്റപ്പാലത്തു നിന്നും.

0: കാലത്ത് തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് കാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: Bank Cashback EMI Exchange ഓഫറുകളും.
1: സ്മൃതി ഗീതങ്ങളിലെ അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് പാണ്ടിക്കാട് നിന്നും ചിങ്കാരക്കോയാക്ക, ഇന്നിപ്പ, സി കെ ആർ എന്നിവർ. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കറുത്ത കൈ എന്ന ചിത്രത്തിൽ പി ലീല പാടിയത്. തിരുനയനാർ കുറിച്ചിയുടെ വരികൾക്ക് ഈണം പകർന്നത് എം എസ് ബാബുരാജ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: സ്മൃതിഗീതങ്ങളിൽ ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ജയശ്രീ എം പോത്തുകല്. ഗായിക എസ് ജാനകി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

കാർത്തിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു P. അബുലൈസ്, ഒലിപ്പുഴ.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: കെ രാമചന്ദ്രൻ പിള്ള പടപ്രമ്പ് വറ്റലൂരിൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം ആലിംഗനം. എസ് ജാനകി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് എ ടി ഉമ്മർ.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ കെ ശേഖർ ഈണം നൽകി, എ എം രാജയും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം പഴശ്ശിരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാമൻകുട്ടി കൊണ്ടിപ്പറമ്പ്.

മുരളിയിൽ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഗാനം കേൾപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണമൂർത്തി.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ചിത്രം ബലി. ഗായകൻ KJ യേശുദാസ്. കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് TAshraf, വെസ്റ്റ് കൈപ്പുറം.

ചന്ദനച്ചോല എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം, ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾ, കെ ജെ ജോയ് സംഗീതം നൽകി. ഈ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബവും.

പരമുണ്ണി എഴുത്തച്ഛൻ ചോലക്കുളം മേലാറ്റൂരിൽ നിന്നും വാട്സാപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. 1000 പാദസ്വരങ്ങൾ കിളിങ്ങി എന്ന ഗാനത്തിനായി വയലാർ രാമവർമ്മ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഗായകൻ കെ ജെ യേശുദാസ്.

ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ. ഗായിക എസ് ജാനകി. ഈ ഗാനം ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചത് സമീറ കരുവാരകുണ്ട് നിന്നും.

കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എ പി കോമള പാടിയ ഗാനം. ഈ ഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചത് സുനില സി കെ, കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി.

ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ. കെ എസ് ചിത്ര പാടിയ ഗാനം. തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ തുടങ്ങും എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഗവൺമെന്റ് നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ

0: നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. ഇന്നലെ അന്തരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് വടകരയുടെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഓണം മെഗാ ട്രേഡ് ഫെയറുകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി. മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പുർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യ ജാലകം ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:10.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
10: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
11: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1:03:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1:06:59 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08, 1:06:17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48, 1:07:75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
11: ട്രെയിൻ സമയം.
12: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
13: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
14: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
14: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സമയം 12 കഴിഞ്ഞ 4:32. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: റോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: അഫ്സൽ പാടിയ ഗാനത്തോടെ ഇശൽ ആരംഭിക്കുന്നു.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
6: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
5: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
10: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
9: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: മൈജയിൽ വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
13: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
12: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
13: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
14: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
15: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
14: രാവിലെ 8:23.
15: പ്രായോജകർ
14: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
16: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
17: 5-star BN ക്യാബ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
16: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
8: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
18: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
13: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
18: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
13: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
19: ഇശൽ തുടരുന്നു. ഗായകൻ കണ്ണൂർ ഷെരീഫ്.

0: ഈ ഗാനത്തോടെ ഇശൽ സമാപിച്ചു.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
8: നേടാം.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഫോക്സ്വാഗൻ പർച്ചേസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: സമയം 12:27 17 seconds. കേൾക്കാം ജാലകം. 2025-26 അധ്യയന വർഷം SSLC പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും www.kmtboard.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം ഈ മാസം 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2nd floor, ചക്കോരത്തുകുളം, വെസ്റ്റ് ഹിൽ PO, കോഴിക്കോട് 673005 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495-29-66577. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മറ്റന്നാളാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.kmtboard.in. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495-23-7-8-9-2-0. നമ്പർ ആവർത്തിക്കാം, 0495-23-7-8-9-2-0. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10th class, പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1, A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായിട്ട് നൽകാം. അവസാന തീയതി മറ്റന്നാളാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-29-7-1-6-3-3. ഇതുവരെ കേട്ടത് ജാലകം. സമയം 12:29:35. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം

0: ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. രണ്ട്, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്ററാണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
0: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 600,000+ സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക്ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുത മാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം

0: രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആൻഡ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 28 വർഷമായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എംഎൽഎമാരായ പി എ മുഹമ്മദ് റിയാസ്, കെ കെ രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ ടി കെ വാസു, സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: വ്രണങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു.
1: വ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉത്ഭവിച്ചു വരാം. പല കാരണങ്ങൾ കൊണ്ടും വ്രണങ്ങൾ രൂപപ്പെടാം. ത്വക്കിന് പുറത്ത് കാണപ്പെടുന്ന വ്രണങ്ങൾ വലിയ ആഴമുള്ള അൾസറുകളായി രൂപാന്തരം പ്രാപിക്കാം. ഇവ ത്വക്കിൽ മാത്രമല്ല, വായ്ക്കുള്ളിലും കുടലിലും അന്നനാളത്തിലും ആമാശയത്തിലുമെല്ലാം രൂപപ്പെടാം. ചിലവ പെട്ടെന്ന് തന്നെ ചികിത്സകളോട് പ്രതികരിക്കുന്നു. എന്നാൽ ചിലത് കാലപ്പഴക്കം ചെന്ന് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ശരീരത്തിൽ നിലനിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ നിരവധിയാണ്. വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വ്രണങ്ങൾ സാധാരണയായി കാലിന് താഴ്ഭാഗത്തായി കാണപ്പെടുന്നു. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളിൽ കൂടിയുള്ള രക്തയോട്ടം ഗണ്യമായി കുറയുന്നതുകൊണ്ടും കാലിൽ വ്രണങ്ങളുണ്ടാകാം. പുകവലി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതിന്റെ വേഗത കൂട്ടുന്നു. ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന

രോഗം ചെറിയ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നതിനും അതുവഴി രക്തയോട്ടം കുറഞ്ഞ് വ്രണങ്ങൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. പ്രമേഹം അഥവാ ഡയബറ്റിസ്, ഇത് കാരണം ധാരാളം പേരുടെ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ കാണപ്പെടുന്നു. അർബുദ രോഗവുമായി ബന്ധപ്പെട്ടും വ്രണങ്ങൾ ഉണ്ടാകാം. ചില വിരകൾ, സ്ട്രോഞ്ചൈലോയിഡ്സ്, ഫൈലേരിയൽ വിരകൾ തുടങ്ങിയവ വ്രണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില ബാക്ടീരിയകൾ പഴുപ്പുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. മുറിവുകൾ യഥാസമയം വൃത്തിയാക്കി സൂക്ഷിക്കാത്ത സാഹചര്യത്തിലും വ്രണങ്ങളായി അവ രൂപാന്തരപ്പെടാറുണ്ട്. കിടരോഗികൾക്ക് എപ്പോഴും കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിൽ ബെഡ്സോഴ്സ് അഥവാ ഉണങ്ങാൻ മടിക്കുന്ന ആഴത്തിൽ പോകുന്ന വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. മുറിവുകൾ ഉണങ്ങാൻ വേണ്ട വൈറ്റമിൻ സി, സിങ്ക്, പ്രോട്ടീൻ എന്നിങ്ങനെ ഉള്ള പോഷകാഹാരക്കുറവുകൾ വ്രണങ്ങൾ ഉണങ്ങാതെ തുടരാൻ കാരണമാകുന്നു. ചിലയിടങ്ങളിൽ തുടർച്ചയായി എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വ്രണങ്ങൾ രൂപപ്പെടാം. ഉദാഹരണത്തിന്, മൂർച്ചയുള്ള പല്ല് നിരന്തരമായ കവളിന്റെ ഉൾഭാഗത്ത് ഉരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ മുറിവുണ്ടാവുകയും കാലക്രമേണ അതൊരു വ്രണമായി മാറുകയും ചെയ്യും. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം കുടലിലും ആമാശയത്തിലും അൾസർ അഥവാ വ്രണങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, കുഷ്ഠരോഗം എന്നിവ വ്രണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രക്തക്കുറവുള്ളവരിൽ വ്രണങ്ങൾ ഉണങ്ങാൻ കാലതാമസം നേരിടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അവസ്ഥകളിൽ അണുബാധ രൂക്ഷമായി വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. പുകവലി, മദ്യപാനം, വേദന സംഹാരികളുടെ ഉപയോഗം എന്നിവ ആമാശയത്തിലും വ്രണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയ ആമാശയത്തിലെ വ്രണങ്ങൾ ഉണ്ടാകുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നതായി കാണുന്നു. വേദന സംഹാരികളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മസാല ചേർന്നതും കരിഞ്ഞതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഉദരസംബന്ധമായ വ്രണങ്ങൾക്കുള്ള ചികിത്സയുടെ ആദ്യപടി. ഇവയ്ക്ക് ഇന്ന് നൂതനമായ ഫലവത്തായ ചികിത്സാരീതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. വ്രണങ്ങൾക്ക്, പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്നവയ്ക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? ഉണ്ട്. ഹോമിയോപ്പതിയിലൂടെ വ്രണങ്ങൾ പൂർണ്ണമായി ഭേദമാക്കപ്പെട്ടവർ നിരവധിയാണ്. കാരണം കണ്ടെത്തി അതിനു വേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിൽ വ്രണങ്ങൾക്കുള്ള ചികിത്സ ആരംഭിക്കുന്നത്. വ്രണങ്ങൾ പഴുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതിലെ അണുക്കൾ രക്തത്തിൽ പ്രവേശിച്ച് ഗുരുതരമായി സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. അതിനാൽ വ്രണമുള്ള അവയവം തന്നെ മുറിച്ചുമാറ്റാൻ വിധിക്കപ്പെട്ട ധാരാളം രോഗികളുണ്ട്. സെപ്റ്റിസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതെ അതിനു മുമ്പായി തന്നെ രോഗിയെ സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ച ശേഷം രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഹോമിയോ ചികിത്സ മുന്നോട്ടു പോകുന്നത്. രോഗിയുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ, രോഗിയുടെ ഭക്ഷണക്രമം, രോഗിയുടെ ശീലങ്ങൾ, ജോലിയുടെ പ്രത്യേകത, ഉപയോഗിക്കുന്ന മരുന്നുകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങി രോഗിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം ഏറ്റവും ഉചിതമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നു. പുകവലി പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ള എന്നിവ ക്രമീകരിച്ച് കഴിക്കുക. രക്തത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട പരിശോധനകൾ ചെയ്യുക. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവ ചെയ്യാൻ രോഗിയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ചികിത്സയുടെ ആദ്യപടി. ആശുപത്രിയിൽ അഡ്മിറ്റായി തന്നെ ചികിത്സ തേടുന്നതാണ് ചില ആഴമുള്ള പഴുപ്പുള്ള വ്രണങ്ങൾക്ക് ഉത്തമം. മതിയായ വിശ്രമവും പരിചരണവും ഇവയ്ക്ക് ആവശ്യമാണ്. ഇന്ന് പലതരത്തിലുള്ള ഡ്രസ്സിംഗ് ഉപാധികൾ ലഭ്യമാണ്. വ്രണത്തിന്റെ സ്വഭാവവും തരവുമനുസരിച്ച് ഡ്രസ്സിംഗിന്റെ രീതികളും മാറുന്നു. വരണ്ട മുറിവുകൾക്ക് ജെൽ ഡ്രസ്സിംഗ്സ് ഉണ്ട്. പപ്പായയുടെ വെള്ളക്കറ നേർപ്പിച്ചത് വ്രണങ്ങൾക്കുള്ളിലേക്ക് ഇളകിമാറാത്ത പഴുപ്പ് മാറുന്നതിന് അവയുടെ മേൽ വയ്ക്കാറുണ്ട്. ഇത് വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വായ്ക്കുള്ളിൽ തുടർച്ചയായി വ്രണങ്ങൾ വരുന്നവരുണ്ട്. ശുദ്ധമായ തവിട് ശർക്കരയിലോ പഴത്തിലോ കുഴച്ചു കഴിക്കുന്നത് ഇതിന് ഉത്തമ പരിഹാരമാണ്. മൂർച്ചയുള്ള പല്ല് കവളിൽ ഉരയുകയാണെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടറിനെ കാണിച്ച് അതിന്റെ മൂർച്ച കുറയ്ക്കുക. തൈര്, മോര് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുഴുക്കളുള്ള വ്രണങ്ങളാണെങ്കിൽ അവയിൽ ടർപ്പന്റൈൻ ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് അവയെ പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. മൃതകോശങ്ങളുണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. ഈ ചികിത്സകളെല്ലാം തന്നെ ഇന്ന് ഗവൺമെന്റ് ഹോമിയോ കോളേജുകളിൽ ലഭ്യമാണ്. വ്രണങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായ, അതിശയകരമായ ഫലങ്ങൾ നൽകുന്ന ധാരാളം മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ആൾസാൽബ്, ഹെപ്പാർസെൽഫ്, മെർക്സോൾ, ഗ്രഫൈറ്റിസ്, ഹെക്ലാലാവ, സൈലീഷ്യ, നൈട്രിക് ആസിഡ്, സിഫ്ലിനം, ആൻഡ്രാസിനം, കാലിബൈക്ക്, ലാക്കസിസ് തുടങ്ങി ധാരാളം മരുന്നുകൾ വ്രണങ്ങൾക്കായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊളാജൻ ഡ്രസ്സിംഗ്, സൂപ്പർ അബ്സോർബൻ ഡ്രസ്സിംഗ് എന്നിവ വ്രണങ്ങളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. കിടരോഗികളെ വ്രണങ്ങളുള്ള ഭാഗം കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ചരിച്ചു കിടത്തുകയും വളരെ ശ്രദ്ധാപൂർവം ആ വ്രണങ്ങൾക്കും രോഗിയുടെ പൊതുവായ ആരോഗ്യത്തിനും വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യണം. രോഗിയെ കിടത്തുന്നതിന് വാട്ടർ ബെഡ്, എയർ ബെഡ് തുടങ്ങിയവ ഉപയോഗിക്കുക. നനവ് തട്ടാതെ ശ്രദ്ധിക്കുക. മലമൂത്ര വിസർജ്ജന

0: നിങ്ങൾ ഒന്നും തന്നെ കട്ടിലിൽ തങ്ങാതെ ശ്രദ്ധിക്കുക. കിടരോഗിയുടെ തൊലി അടർന്നു തുടങ്ങിയാൽ തന്നെ ഇത് ആഴമുള്ള വ്രണമായി മാറാതിരിക്കാൻ വേണ്ട ചികിത്സാവിധികൾ തേടണം. കാലിലെ നരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണം മുറിവുകൾ ഉണ്ടായാൽ അത് രോഗി അറിയണമെന്ന് പോലുമില്ല. പ്രത്യേകിച്ച് കാൽപാദത്തിലും കാലിന്റെ വിരലുകൾക്കിടയിലുമുള്ള മുറിവുകൾ. പ്രമേഹ രോഗികളിൽ ഇന്ന് വളരെയധികം മുറിവുകൾ ഈ തരത്തിൽ വ്രണമായി മാറുന്നതായി കാണാറുണ്ട്. പ്രമേഹ രോഗികൾ പാദ സംരക്ഷണത്തിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഹോമിയോപ്പതി ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മുടങ്ങാതെ അതിന്റെ അനുയോജ്യമായ വീര്യത്തിലും ഡോസിലും കൃത്യമായ ക്രമത്തിൽ ഉപയോഗിക്കണം. വർഷങ്ങളും മാസങ്ങളും പഴക്കമുള്ള ദുർഗന്ധം വഹിക്കുന്ന വ്രണങ്ങളായാലും ക്ഷമയോടെ ചികിത്സയെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും പരിപൂർണ സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും.
1: വ്രണങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
3: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
2: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
3: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകിൻപാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
2: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
3: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
2: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
3: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
2: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.

0: ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു.
1: नियोजित तरीके सदन को वेदान के दा करो, ये उचित नहीं है. मैं पुनः आपसे आग्रह करता हूं कि प्लीज आप अपनी अपनी सीट पर बैठिए, प्रश्नकाल के बाद इस चर्चा में भाग लीजिए.
0: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. JNU സ്റ്റുഡൻസ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി ന്യൂഡൽഹിയിലെ CPIM ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയ യുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് MPമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ്

0: അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകടനിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2 വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1 സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും 1,000,000 ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. കുടത്തിലെ വിളക്ക് രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
7: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
9: പഴം പച്ചക്കറി വില നിലവാരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന് ഇനം, നാടൻ, മറുനാടൻ, മൊത്തവില, ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീര പച്ച 25-35, 25-35, ചീര ചുവപ്പ് 25-35, 25-35, കുമ്പളങ്ങ 10-18, 10-18, ഏത്തയ്ക്ക 44-54, 44-54, പാളയം തോടൻ 25-35, 25-35, റോബസ്റ്റ 25-35, 35-45, പാവയ്ക്ക 40-50, 35-45, ചുരയ്ക്ക 15-20, 15-20, പയർ 55-70, 42-50, വെള്ളരി 15-20, 15-20, ചേന 35-45, 35-45, മത്തൻ 13-20, 13-20, പടവലം 25-35, 25-35, ഇഞ്ചി നാടൻ 200-230, കോവയ്ക്ക നാടൻ 40-50, മരച്ചീനി നാടൻ 22-28. മറുനാടൻ ഇനങ്ങളിൽ ഞാലിപ്പൂവൻ 45-55, പൂവൻ 40-50, ബീട്രൂട്ട് 40-50, വെണ്ടയ്ക്ക 30-40, വഴുതന 30-40, കത്തിരി ഉരുണ്ടത 22-30, കാബേജ് 25-35, കാരറ്റ് 60-70, കോളിഫ്ലവർ 35-45, കൊത്തമര 32-40, ചേമ്പ് വലുത് 65-75, ചേമ്പ് ചെറുത് 35-45, മുരിങ്ങക്കായ 45-55, ബീൻസ് 50-60, പച്ചമുളക് 40-50, കറിനാരങ്ങ 70-80, ചെറുനാരങ്ങ എണ്ണത്തിന് 2-3, മാങ്ങ പച്ച 50-60, സവാള 31-34, ചെറിയ ഉള്ളി 65-75, ഉരുളക്കിഴങ്ങ് 24-30, തക്കാളി 17-20, അമരപ്പയർ 60-70. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച, കർഷകന് ലഭിക്കുന്ന വില 44, മൊത്തവില 45, പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 49, മൊത്തവില 50. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്രങ്ങളിലെ സജീവമായ രൂപകമാണ് കടൽ. സിനിമയിലും ഗാനങ്ങളിലും കടൽ പകർന്നു നൽകുന്ന വൈകാരികതയും ഗൃഹാതുരതയും എന്നും മനുഷ്യരെ പിന്തുടരുന്നതാണ്. ജീവിതത്തിന്റെ ഭാവഭേദങ്ങൾ അടയാളപ്പെടുത്തുന്നതിൽ കടലിന്റെ ഭാവാന്തരങ്ങൾ ഏറെ സ്വാധീനിക്കുന്നു. എത്രയോ ചിത്രങ്ങളിൽ, ഗാനങ്ങളിൽ സമുദ്രഭാഷ്യങ്ങളുടെ വൈവിധ്യങ്ങൾ നാം ആവാഹിക്കുന്നു, അതിൽ സ്വയം അലിയുന്നു. സാഗരജലവും നിമിഷസാഗരവും ഒന്നാകുന്ന എത്രയെത്ര മുഹൂർത്തങ്ങൾ

കടൽ പ്രമേയമായ ചിത്രങ്ങളും ഗാനങ്ങളുമായി ഗാനാമൃതം തുടങ്ങാം. കടലിനെയും തീരദേശത്തെയും സാമുദായിക വിശ്വാസത്തെയും സമ്മിശ്രമായി അവതരിപ്പിച്ച ചിത്രമാണ് ചെമ്മീൻ. കടലിന്റെ സകല ഭാവങ്ങളും ഉൾക്കൊണ്ട ആദ്യ സിനിമ. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കടപ്പുറത്തിന്റെ ഉത്സവമായ ചാകരക്കൊയ്ത്തും കടലിന്റെ മക്കളുടെ സംഘബോധവും അരയത്തിയുടെ കിനാവും നൊമ്പരങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ധാരാളം പാട്ടുകളുണ്ട്. വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ ഈണത്തിൽ ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസ്, ലീല എന്നിവരും സംഘവും

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
3: എന്തിനാ മോനെ?
2: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
3: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2000 അല്ലേ ഉള്ളൂ.
2: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ്
3: ചെയ്യുന്നേ?
2: അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
3: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
2: എന്നാ മൊബൈൽ എടുക്കൂ.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: പ്രിയപ്പെട്ടവരിൽ നിന്നകന്ന് ദ്വീപിൽ ജീവിക്കുന്ന നായകൻ തന്റെ ഉറ്റവരെ ഓർത്തുപാടുന്ന ഗാനമാണ് ദ്വീപ് എന്ന ചിത്രത്തിലെ കടലേ നീലക്കടലേ എന്ന ഗാനം. ഉറുദു ഹിന്ദി ഭാഷകളിൽ പ്രശസ്ത ഗായകനായ തലത് മഹമ്മൂദ് പാടിയ ഒരേയൊരു മലയാളം ഗാനം. ഒരേ സമയം കടൽ സുഖവും ദുഃഖവും പകർന്നു നൽകുന്ന ഒരു ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ബാബുരാജാണ് സംഗീതം നൽകിയത്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: അർത്ഥവ്യാപ്തിയും ശബ്ദഗാംഭീര്യവും ഒത്തിണങ്ങിയ ഒരു പാട്ടാണ് ഭാർഗവി നിലയത്തിനു വേണ്ടി പി ഭാസ്കരൻ, ബാബുരാജ് എന്നിവർ ചേർന്നൊരുക്കിയ ഏകാന്തതയുടെ അപാരതീരം. ആദ്യന്തം മുഴങ്ങുന്ന കടലിരമ്പവും കടലിൻ്റെ അപാരതയും അശരീരി പോലുള്ള കമുകറയുടെ ശബ്ദവും ചേരുമ്പോൾ അപാരമായ ജീവിതസാഗരത്തിലെ ഒരു മണൽത്തരിയായി നാം സ്വയം ചെറുതാവുന്നത് അനുഭവ്യമാകും. ഈ ഗാനം കേൾക്കാം.

0: സമയം 1 മണി കഴിഞ്ഞ് 23 മിനിറ്റും 24 സെക്കൻഡും. ഗാനാമൃതമാണ് കേൾക്കുന്നത്.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
0: ഗാനാമൃതത്തിൽ കടൽ പ്രമേയമായ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേൾക്കുന്നത്. മലയാള സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് SP ബാലസുബ്രഹ്മണ്യന് അവസരം നൽകിയത് കടൽപ്പാലം എന്ന ചിത്രത്തിലൂടെ ജി ദേവരാജനാണ്. കിനാവും പേറി കടൽ താണ്ടുന്നവരുടെ സ്വപ്നങ്ങൾക്കും വേദനകൾക്കും എന്നും ഒരേ സ്വപ്നവും ഒരേ നിറവുമാണ്.

0: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കടൽപാലം.
1: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: 2026 new Kia Seros segment le ethu megacha family car 5 star bn gap suraksha low floor access vishalamaya second row rear ventilated seatukal 80+ smart featuresukal
4: ee odathinu swandamaku oru pudhiya Kia Seros udan thottadutha Kia showroom sandarshikku.
5: Kia, movement that inspires.
0: പുലരെ പൂങ്കോടിയിൽ എന്ന ഗാനം കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന പേരാണ് അമരം. കടലിന്റെ മർമ്മരങ്ങളും അരയന്റെ ഹൃദയസ്പന്ദനവും ഇഴചേർന്ന സിനിമയും ഗാനങ്ങളും. ഭരതൻ ലോഹിതദാസ് സൃഷ്ടിയായ ഈ ചിത്രം എക്കാലത്തെയും ക്ലാസിക് തന്നെയാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്ര സംഗീതത്തിൽ യേശുദാസും ചിത്രയും ലതികയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: അവരെ മൂലമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.

സമയം 1:38:07 കടൽ പ്രമേയമായ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനാമൃതം തുടരുന്നു. കടൽ ദുരന്തങ്ങളെയും നാട്ടുവിശ്വാസങ്ങളെയും കോർത്തിണക്കി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച 3-ാം പക്കം എന്ന ചിത്രം കാത്തിരിപ്പിന്റെ വേദനയും വേർപാടിന്റെ കാഠിന്യവും പങ്കുവയ്ക്കുന്നു. സംഘർഷങ്ങളും സന്തോഷവും കടലിന്റെ തിരയിളക്കത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന പ്രേക്ഷകർക്ക് ഭീതിയുടെ കടലോർമ്മയാണ് 3-ാം പക്കം നൽകുന്നത്. ഇതിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി വേണുഗോപാൽ പാടിയ ഒരു ഗാനം കേൾക്കാം.

0: Volkswagen Virtus Nala Varshikam Akrishikigan.
1: Volkswagen Virtus Nodapum 1.3 lakhs Rupa Varavilamadikina Pratika Anukulingalum.
0: Phoenix Volkswagen Showroom Sandarshikku.
2: കര കാണാത്ത കടലിനക്കരെ പോയി പൊന്നു വാരുന്ന സ്വപ്നവും പൊൻനാണ്യം പോലെ കയ്യെത്താ ദൂരത്ത് കൊതിപ്പിക്കുന്ന അമ്പിളിയും മനുഷ്യന്റെ ജീവിത സ്വപ്നങ്ങളെ പാകപ്പെടുത്തുന്നതിലെ രണ്ടകലങ്ങളാണ് ഇവ. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും കടലിൽ ചാടിയതും ഉന്നതങ്ങളിലെ ആ അറബി പൊൻനാണ്യം പ്രതീക്ഷിച്ചു തന്നെ. യേശുദാസ് ആൻഡോ യേശുദാസ് എന്നിവർ പാടിയ ഈ ഗാനം കേൾക്കാം. യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ ഈണം. ചിത്രം നാടോടിക്കാറ്റ്.

ഹൃദയത്തിനാഴങ്ങളിൽ കാത്തുവെച്ച അനുരാഗത്തിന്റെ തീവ്രതയളക്കാൻ അഗാധമായ നീലക്കടലിനേക്കാൾ മറ്റെന്തുപമയാണ് കവിക്ക് ചേർക്കാനാവുക? പൊയ്പോയ പ്രണയവേദനയുടെ ആഴമിളക്കാനും ഈ കടലിനഗാധമാം നീലിമയല്ലാതെ വേറെ എന്ത്? സുകൃതത്തിലെ ഈ ഗാനമാകട്ടെ ഇനി. ONB യുടെ വരികൾക്ക് രവി ബോംബെയുടെ ഈണത്തിൽ യേശുദാസും ചിത്രയും.

തീരദേശ മാഫിയകളുടെ കലഹമാണ് പ്രമേയമെങ്കിലും തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കടൽക്കാറ്റിന്റെയും മണിശംഖുകളുടെയും മധുരസ്വരം ആസ്വാദക മനസ്സിൽ അനന്തതയിൽ നിന്നുയരുന്ന നാടൻ ശീലുകളുമായി ഇഴുകിച്ചേരുന്നത് കാണാം. സലീൽ ചൗധരിയുടെ ഈണത്തിൽ ഇതിലെ ഗാനങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാക്കി ONV യുടെ കാവ്യഭംഗി. പാടിയത് ചിത്ര.

0: ഇങ്ങനെ കാതിൽ തേന്മഴയായി പെയ്യുന്ന എത്രയെത്ര കടൽപ്പാട്ടുകൾ. പ്രിയരെ, ഇന്നത്തെ ഗാനമൃതം ഇവിടെ സമാപിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
0: ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി ലോക്സഭ നീട്ടി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. സംസ്ഥാനത്തെ 126 നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം മാർക്കറ്റുകൾ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ പോലെ പ്രൊജക്ട് സീറോയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. KSRTC കൊറിയർ സർവീസിൽ നിന്ന് സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കിയത് വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണെന്ന് മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവാ സംരക്ഷണത്തിന് അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദിനാചരണം. കൊല്ലം തങ്കശ്ശേരിയിൽ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധനം

0: വെള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പള്ളിത്തോട്ടം സ്വദേശി റോയിസനെയാണ് കാണാതായത്.
1: FM പ്രധാന വാർത്തകൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
5: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
5: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
7: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 56-609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2-54, 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-24 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2-34, 16-650 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2-55, 22-609 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2-59 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
8: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
8: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: International Tiger Day is being observed across the world today to raise awareness about tiger conservation, protect natural habitats and address the declining numbers of wild tigers. Prime Minister Narendra Modi has extended his greetings saying India is home to 70% of the global tiger population. He noted that India's tiger conservation efforts are inspired by the nation's centuries-old culture of living in harmony with nature and powered by the collective will of the people. Addressing an event in New Delhi, Minister of Environment, Forest and Climate Change Bhupendra Yadav today said that tiger conservation is not merely about protecting one species but about safeguarding the entire ecological system and preserving India's compassionate relationship with nature.
1: प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में
2: इंडिया हैज मेड सिग्निफिकेंट स्ट्राइड्स इन कंजर्वेशन अंडर प्राइम मिनिस्टर नरेंद्र मोदी लीडरशिप द टाइगर पॉपुलेशन हैज इंक्रीज फ्रॉम 2226 टू ओवर 3600 टाइगर रिजर्व्स हैव एक्सपेंडेड फ्रॉम 47 टू 58 एंड एलिफेंट रिजर्व्स हैव आल्सो गॉन अप फ्रॉम 28 टू 32 अंडरस्कोरिंग द कंट्रीज ग्रोइंग कमिटमेंट टू वाटर कंजर्वेशन डेजिग्नेटेड रामसर साइट्स हैव आल्सो ग्रोन फ्रॉम 26 टू 100
1: डेजिग्नेटेड रामसर साइट्स की संख्या 26 थी जो बढ़कर के अब 100 हो गई.
0: During the event, he also launched ecotourism web portal developed by the National Tiger Conservation Authority. And now, before we end the bulletin, the headlines once again. Lok Sabha continues discussion on Public Examinations Prevention of Unfair Means Amendment Bill 2026. Government says bill aims to strengthen students' confidence in examination system. Home Minister Amit Shah reviews flood relief efforts in Assam, says centre to provide all help to Assam during difficult time. India strongly condemns recent attacks on several maritime vessels in Strait of Hormuz, says commerce through international waterways must be restored. Death toll reaches 40 in Pakistan-occupied Jammu and Kashmir following brutal crackdown by Pakistani forces. And International Tiger Day 2026 being observed today, India leads the world in tiger conservation efforts with nearly 70% global tiger population. And with that, we end the midday news.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
5: 4 ഭാഗം.
4: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
6: എന്താ കുഞ്ഞൻ നീ ചെയ്തത്? നീ എന്തിനാ നിന്റെ അനിയനോട് മാപ്പ് ചോദിച്ചത്?
7: അത് ചോദിച്ചവനും കേട്ടവനും അറിഞ്ഞാ മതി.
6: അതെനിക്കൂടി കേട്ടുകൂടെ?
7: കേൾപ്പിക്കാം വേണ്ടി വന്നാൽ.
6: നീ ചെയ്തത് കഷ്ടമാണ്. നിനക്ക് അവനെ ഉപദേശിക്കാനുള്ള അവകാശമില്ലേ? അത് കേൾക്കേണ്ടത് അവന്റെ കടമയും.
7: അന്യോന്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അതിന് കുറുകെ നിൽക്കുന്ന കുറെ അവകാശവും കടമയുമല്ല.
6: അവൻ നിന്നോട് കാണിച്ചത് സ്വാതന്ത്ര്യമോ അതോ ധിക്കാരമോ?
7: ചിലർക്കത് ധിക്കാരമെന്ന് തോന്നും, മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യമെന്നും.
6: മോനെ ചന്ദ്ര,
7: എന്താ വേണ്ടത്?
6: നീ വന്ന് ഊണ് കഴിക്ക്.
7: കഴിച്ചതുകൊണ്ട് മതിയായി.
6: എന്തിനാ മോനെ ഇങ്ങനെ വലയ്ക്കുന്നത്? മനസ്സിലിരുന്ന് തേങ്ങുന്നത് പുറത്ത് പറഞ്ഞുകൂടെ? ഞാൻ എത്ര തവണ ചോദിച്ചു?
7: ചോദിക്കാനുള്ളത് എനിക്കാണ്.
6: ചോദിക്കുമോനെ, നിനക്ക് എന്ത് വേണേ ചോദിച്ചുകൂടെ എന്നോട്?
7: മര്യാദ കരുതി മാത്രം ഞാൻ അടങ്ങുന്നു. ഈശ്വരൻ ചോദിച്ചോളും.
6: ഈശ്വരനെ മുൻനിർത്തിയെ ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടുള്ളൂ.
7: എങ്ങനെ ജീവിച്ചെന്ന് വർണ്ണിക്കാതിരിക്കുകയാണ് ഭേദം.
6: ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന്.
7: ഇന്നല്ലാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനകം ഒരിക്കലെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ?
6: ഒരു നാളും ഇല്ലാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കാൻ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതെന്താണെന്ന് ഞാൻ അറിയാൻ പാടില്ലേ?
7: അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെന്ന് ചോദിക്കണം ആ ഘാതകനോട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
6: ഘാതകനോ? അതാരാ?
7: സ്വന്തം ഭാര്യയെ രക്തം ചിന്താതെ കുരുതി കൊടുത്തവൻ ആരെന്ന് പറഞ്ഞാലേ മനസ്സിലാവുമല്ലേ? അതും അതിനിടവരുത്തിയവർക്ക്.
6: നീ എന്നറിഞ്ഞു എന്റെ പാവം കുട്ടി?
7: അറിയേണ്ടതെല്ലാം
6: അറിയേണ്ടതെല്ലാം നീ അറിഞ്ഞിരുന്നെങ്കിൽ.
7: അറിഞ്ഞത് തന്നെ ധാരാളം, ഇനി എന്തിനധികം?
6: അല്പം അറിവ് അപകടമാണ് മോനെ.
7: വേദാന്തം കേൾക്കാൻ എനിക്ക് പ്രായമായിട്ടില്ല, കേട്ടാലൊട്ടും മനസ്സിലാവുകയുമില്ല.
6: വേദാന്തമോ? കണ്ട കുണ്ടും കുഴിയും താണ്ടി ഇഴയുന്ന ഈ പാവത്തിനോ വേദാന്തം? ഞാൻ ഇന്നുവരെ എന്റെ കുഞ്ഞിനോടൊന്നും അപേക്ഷിച്ചിട്ടില്ല.

0: ഇന്നെന്റെ ചങ്കെടുത്ത് മുമ്പിൽ വെച്ച് യാചിക്കുകയാണ്. എത്ര നല്ല വെണ്ണക്കൽ പ്രതിമയും ഒറ്റയടിക്ക് തകർക്കാം, പക്ഷേ അതൊന്നുണ്ടാക്കിയെടുക്കാൻ അതെന്തെന്ത് ക്ലേശം! എത്ര വിയർപ്പ്, എത്ര നാളത്തെ കണ്ണും നട്ടിരിപ്പ്! നീ അത് തകർത്ത് കളയുമോ ചന്ദ്ര? കണ്ണി ചോരയില്ലാതെ
1: ചോരയും ഉയരുമുള്ള ഒരു മനുഷ്യ വിഗ്രഹം നിർദ്ദയം തല്ലി തകർക്കാൻ അരുന്നിട്ട് ഇപ്പൊ നിന്ന് കണ്ണീരൊഴുക്കുന്നു, ആരെ കാണിക്കാൻ?
0: ഈ കണ്ണീരിന്റെ നേരെ ഈശ്വരൻ അറിയട്ടെ. രായിക്ക് രാമാനന്ദ് എന്നിൽ നിന്ന് അകന്നു. ഞാൻ എന്നും പേടിച്ചിരുന്നതാണ് ഈ അകൽച്ച. എങ്കിലും എന്റെ കുഞ്ഞ്, എനിക്ക് ഈ ജന്മത്ത് നിങ്ങൾ അന്യരാവൂല. വെറുത്തോ, ശപിച്ചോ, ആക്ഷേപിച്ചോ, എനിക്ക് പരാതിയില്ല. എന്റെ എല്ലാമായി കരുതുന്ന നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ ഒന്നുകൂടി ജനിച്ചാൽ അവർ പറയും ഞാൻ ആരാണെന്ന്. എനിക്കിനി ഒന്നും പറയാനില്ല.
1: ഇങ്ങോട്ട് പോകുന്നു.
0: അത്താഴത്തിനെത്തിരി അരി അയലത്തൊന്ന് കടം വാങ്ങിക്കാൻ. നീ ചെന്ന് ഊണ് കഴിക്ക, മാധവി വിളമ്പി തരും.
2: ചേട്ടാ, എവിടെയായിരുന്നു ചേട്ടൻ ഇതുവരെ? എത്ര നേരമായി അമ്മ ഒന്നും കഴിക്കാതെ ചേട്ടനെയും കാത്തിരിക്കുന്നു.
1: ഞാനിവിടെ ഇല്ലാത്ത ദിവസമൊക്കെ ആരും ഒന്നും കഴിക്കാതിരിക്കുകയാണോ പതിവ്?
2: അല്ലെങ്കിൽ ചേട്ടൻ ഇത്തവണ വന്നതേ കോള് പിഴച്ചാണ്. വന്നിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു വാക്ക് അമ്മയോട് സ്നേഹമായി സംസാരിച്ചോ? മറ്റാരോട് കാണിച്ചാലും അമ്മയുടെ ആവാമോ ചേട്ടാ ഈ അധിക പ്രസംഗം?
1: ഇനി എന്തെല്ലാം ഉണ്ട് അനിയത്തിക്ക് ചേട്ടനെ കുറ്റപ്പെടുത്താൻ?
2: കുറ്റം പറയുന്നതാണോ അതിശയം? ദേ, അമ്മ മെനിഞ്ഞാന്ന് തനിച്ചിരുന്ന് കരയുന്നത് കണ്ടു. എന്നെ കണ്ട ഉടനെ കണ്ണീര് തുടച്ചു കളഞ്ഞു.
1: ഓ, നീയും കരഞ്ഞു പോകുന്നു പേടിച്ചായിരിക്കും.
2: സംശയമുണ്ടോ?
1: നിനക്കത് കണ്ട് സഹിക്കുന്നില്ല അല്ലേ? എന്നാ, നിന്റെ അമ്മ കുളിക്കാതെയും ഉണ്ണാതെയും ഒരേ കിടപ്പിൽ കിടന്ന് ഒരുകി ചത്ത നിറഞ്ഞ അത് നിനക്ക് സഹിക്കൂ?
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: നിനക്ക് മനസ്സിലാവുന്ന ചിലത് ഞാൻ ചോദിക്കാം. നമ്മുടെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്?
2: എങ്ങനെ ഓർക്കാൻ, ആ ഭാഗ്യം ദൈവം തട്ടിക്കളഞ്ഞില്ലേ? എന്നാലും ഈശ്വരനെ എങ്ങനെ കുറ്റപ്പെടുത്തും? പ്രാണനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ തന്നില്ലേ നമുക്ക്? ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ?
1: പെറ്റമ്മയെ തുലച്ചിട്ടാണ് പോറ്റമ്മ ഈ വീട്ടിൽ കടന്നെന്ന് നീ അറിഞ്ഞെങ്കിൽ?
2: ഇതെന്ത് ശനി, തുലച്ചു പോലും! ദേ, നിന്നടുത്ത് തന്നെ താണു പോകും. എനിക്ക് കേൾക്കണ്ട ഒന്നും.
1: നിൽക്കനിയത്തി, നിനക്കോ എനിക്കോ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നേര് നേരല്ലാതാകുമോ? ആരെങ്ങനെ മറച്ചാലും സത്യത്തിന്റെ കണ്ണടയുമോ? അല്ലെങ്കിൽ ആ ആരും കൊല നടന്ന് 20 വർഷം കഴിഞ്ഞ് യാദൃശ്ചികമായി നാം പിറന്ന മണ്ണിൽ പോകാനും ആ നാട്ടുകാർ പറഞ്ഞ് ഈ സത്യം ഞാൻ അറിയാനും എങ്ങനെയിടയായി?
2: ഓഹോ, അപ്പോൾ ആരോ ചിലര് കൊളുത്തിവിട്ട പൊളിയും പൊക്കിയെടുത്ത് വന്നിരിക്കുകയാണ്. കഷ്ടം, ചേട്ടൻ ഇത്ര പാവമായി പോയല്ലോ.
1: അതെ, ആരോ പൊളി തട്ടിവിട്ടു.
2: അല്ലല്ല, പണ്ടത്തെ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു ചേട്ടനോട് പറയാൻ.
1: ഇങ്ങോട്ട് നോക്ക്, നിനക്ക് അടുത്തറിഞ്ഞുകൂടെ കേശവിള്ള മാമന്റെ ഭാര്യ മീനാക്ഷി മാമിയെ? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞത് എന്താണെന്നോ? നിന്റെ അച്ഛനും രാഘവന്റെ അമ്മയും തമ്മിൽ പണ്ടേയുള്ള അടുപ്പം കാരണമാണ് ചന്ദ്ര നിനക്ക് നിന്റെ അമ്മ ഇല്ലാതായി പോയത്.
2: കൊള്ളാം, നന്നായി. വാവിലും കഷ്ടം 14. ഇതിലധികം വേണോ ചേട്ടാ? ചേട്ടന്റെ ശുദ്ധഗതിക്ക് തെളിവ് ആരാണ് ചേട്ടാ ഈ മീനാക്ഷി മാമി? ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞുടനെ മുന്നും പിന്നും നോക്കാതെ കടന്നു കളഞ്ഞ കക്ഷി. ആട്ടെ, ഇത്രയും കൊണ്ട് നിർത്തിക്കളഞ്ഞോ ആ കെട്ടപ്പെമ്പറന്നോര്? കേശവപിള്ള മാമന് അച്ഛനും കൂടി ഇപ്പോൾ ഒരു ഭാര്യയാണെന്ന് പറയാൻ വിട്ടുപോയോ അവര്? അല്ല, അങ്ങനൊരു കഥ പറഞ്ഞത് പരത്തുകയാണല്ലോ ഈയിടെ അവരുടെ തൊഴില്.
1: കഷ്ടം, അവരെന്തോ പറഞ്ഞു പരത്തുന്നു. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന്, പറഞ്ഞത് എത്ര വേദനയോടെയാണെന്ന് നീ എങ്ങനെ അറിയും? ആരെന്ത് ധരിച്ചാലും ഞാൻ സഹിക്കാം, പക്ഷേ മനസ്സറിയാത്ത ഈ അപരാധം ഞാൻ ചെയ്തെന്ന് ഗോവിന്ദപ്പിള്ള ചേട്ടനും വീട്ടുകാരും വിശ്വസിച്ചാൽ എന്റെ ആത്മാവിന് എങ്ങനെ ഗതി കിട്ടും ചന്ദ്ര എന്ന് ഉഴറി പറഞ്ഞപ്പോഴേക്കും ആ സാധു തളർന്നു വീഴാൻ പോയി. ഞാനാണ് താങ്ങി നിർത്തിയത്.
2: അതൊക്കെ പോട്ടെ, നമുക്ക്.
1: ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ മുന്നിൽ കണ്ടത് അപ്പാടെ അകത്താക്കുന്ന മരക്കഴുതയല്ല ഞാൻ.

0: ഒരുത്തി പറഞ്ഞത് മാത്രം കേട്ട ഉടനെ നേരെ നേടുത്ത് ഇളകിച്ചാടി പുറപ്പെടുന്നവനുമല്ല. നാട്ടിൽ വെച്ച് കണ്ടതും കേട്ടതും എനിക്ക് മറക്കാനാവില്ല. ആ, എന്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്നൊരു സ്നേഹിതനുണ്ട്, അമ്മയുടെ നാട്ടുകാരൻ. ഓർമ്മ വെച്ചതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത നാട്ടിൽ വെറുമൊരു രസത്തിന് പോയതാണ് അയലമൊത്ത്. അവിടെ വെച്ച് വയസ്സായ പലർക്കും ഞാൻ ആരെന്ന് സ്നേഹിതൻ പറഞ്ഞുകൊടുത്തു. അവർക്കെല്ലാം ഏറ്റവും അടുത്തറിയാം അച്ഛനെയും അമ്മയും. ചിലരെന്റെ ദേഹത്ത് തലോടി, ചിലർ കൈപിടിച്ച് മുത്തി, ചിലർ ആളറിഞ്ഞപാടെ മാറോട് ചേർത്ത് പിടിച്ചു. അതിൽ ഒരുത്തരില്ല അമ്മയുടെ മനോഗുണം പുകഴ്ത്താതെ. ഭർത്താവിനെ സ്നേഹിച്ചോ എന്ന ഒരു തെറ്റേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്ന് നെടുവീർപ്പോടെ പറയുന്നത് ഞാൻ കേട്ടു.
1: ആ ഗോവിന്ദപിള്ള ചേട്ടൻ ആൾ കേമൻ തന്നെ. പക്ഷെ എന്തു ചെയ്യാം, നല്ല മരത്തിൽ ഇത്തിള് പറ്റിപ്പോയി.
0: മഹാലക്ഷ്മി പോലത്തെ ആ സ്ത്രീ കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വന്നു ആ മനുഷ്യൻ നിമിത്തം എന്നൊരാൾ പറഞ്ഞപ്പോ അടുത്തു നിന്നവരെല്ലാം അത് ശരിവച്ചു. അച്ഛന്റെ പേര് കേട്ട ഉടൻ ഒരക്ഷരം പറയാതെ കാർക്കിച്ച് തുപ്പിയവരുമുണ്ട് ആ കൂട്ടത്തിൽ.
2: സംഭവിച്ചത് പോലെ തന്നെയാണ് ചേട്ടൻ പറയുന്നത്.
0: നിനക്ക് ഇനിയും സംശയമോ? ആ ആട്ടെ, കേശവുള്ള മാമനെ നിനക്ക് പൂർണ്ണ വിശ്വാസമല്ലേ?
2: ഇല്ലെന്നോ? ഈ കുടുംബത്തിന് മറക്കാൻ കഴിയുമോ അദ്ദേഹത്തെ? ഒന്നും അറിയാത്ത നമ്മുടെ അച്ഛന്റെ ചുമലിൽ ചില അടുത്ത സ്നേഹിതർ ചേർന്ന് പണാപഹരണ കുറ്റം ചുമത്തിയപ്പോൾ ആ കുറ്റം ഏറ്റുപറഞ്ഞതും പണം കെട്ടിവെച്ചതും കേശവപിള്ള മാമനല്ലേ? അങ്ങനെയല്ലേ മാമന് ജോലി നഷ്ടപ്പെട്ടത്? കേശവപിള്ള മാമന് മറക്കാൻ കഴിയുമോ?
0: ജീവിതകാലം മുഴുവൻ അച്ഛന്റെ വലം കൈയേറുന്ന മാമൻ എന്നും അച്ഛന്റെ പക്ഷത്തല്ലേ നിൽക്കൂ? മാമൻ അച്ഛനെതിരായി എന്തെങ്കിലും പറയുമോ?
2: ഒരിക്കലുമില്ല.
0: ആ ആ മാമൻ എന്റെ മുമ്പിൽ സമ്മതിച്ചതാണ്. അമ്മ സുഖക്കേടായി കിടന്നിരുന്ന കാലത്ത് കാണാൻ ആശിച്ച് അമ്മ ആളയച്ചിട്ട് അച്ഛനൊന്ന് അന്വേഷിച്ച് ചെല്ലാൻ കരുണ കാണിച്ചില്ലെന്ന്. മാമൻ എത്ര ശാസിച്ചിട്ടും യാചിച്ചിട്ടും ആ കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയം അലിഞ്ഞില്ലെന്ന്.
2: അയ്യോ, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കണം?
0: നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്ക്.
2: അപ്പോൾ ചേട്ടാ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മയെ
0: എന്തു ചെയ്യാം മാധവി? ആ നിർഭാഗ്യവതി സ്നേഹിച്ചത് സ്നേഹം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു പുരുഷനെ ആയിപ്പോയി.
2: ആദ്യം ചെയ്ത അപരാധം, പിന്നെ ചെയ്ത നന്മ. ഞാൻ അന്ന് പറഞ്ഞത്,
0: അനിയത്തി, എനിക്കിനി നീ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, നിനക്ക് ഞാനും. എന്റെ ഉള്ളിലെറിയുന്ന തീ ഞാൻ ആരെ കാണിക്കും നിന്നെ അല്ലാതെ? തൊഴുകയ്യോടെ അപേക്ഷിച്ചിട്ടും വകവയ്ക്കാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയ ഭർത്താവിന്റെ തോന്നിയാസം കണ്ട് അശരണയായ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കത്തിക്കാളിയ തീയാണിത്.
2: മറ്റൊരു സ്ത്രീയോ? ആരാണേട്ടാ അങ്ങനെ ഒരുത്തി?
0: നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ഒരുത്തി പ്രാണനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന്?
2: ആർക്കാണ് ചേട്ടാ? ചേട്ടനോ? അത് എനിക്കോ?
0: പെറ്റമ്മയുടെ ചോരപുരുടെ കൈകൊണ്ട് വെച്ചു വിളമ്പിയ ആഹാരമാണ് മാധവി 20 വർഷം നാം കഴിച്ചത്. ആ കൈയാണ് നമ്മെ താലോലിച്ചത്.
2: അയ്യോ, ഈ കേൾക്കുന്നത് പറയാതെ ചേട്ടാ, പച്ച ഉയിരോടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ.
0: ആ അമ്മയെ ഈശ്വരനായി കരുതിയവനാണ് ഞാൻ. കഷ്ടവും ദുരിതവും നീങ്ങി 10 ദിവസമെങ്കിലും സ്വസ്ഥമായി സുഖമായി കാണാൻ ഞാൻ എത്ര മനക്കോട്ട് കെട്ടി.
2: പക്ഷേ ആ അമ്മ, തനിക്ക് പിറന്ന മകനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ആ അമ്മ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഈ പ്രായം വരെ എത്തിച്ച ആ അമ്മ
0: എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ആ നടുക്കുന്ന സത്യം ചെവിയിൽ ആദ്യം തറച്ചപ്പോ അത് പറഞ്ഞവരെ ദഹിപ്പിച്ച് കളയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ നാറുന്ന ചരിത്രം മുഴുവൻ അറിഞ്ഞപ്പോ.
2: അറിഞ്ഞതും പറഞ്ഞതും കൊണ്ട് എന്ത് പ്രയോജനം ചേട്ടാ?
0: ഒന്നു മാത്രം, അത് ചെയ്തേ തീരൂ. ഒരുങ്ങിക്കോ നീ അതിന്. ബാനിയത്തി, നമുക്ക് ഈ കൊലനിലം വിട്ട് പുറത്തു കിടക്കാം എത്രയും വേഗം.
2: അയ്യോ, ഇവിടം വിടുകയോ? ഇവിടെ പോകാൻ?
0: ഇവിടുന്ന് എവിടേക്കെങ്കിലും. പെറ്റമ്മയോടുള്ള കടമ നിറവേറ്റാൻ.
2: മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ ആരോടുള്ള കടമയാണ് ചേട്ട വലുത്? എന്നോ മരിച്ച കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരു നിഴല് മാത്രമല്ലേ ചേട്ട നമുക്ക് പെറ്റമ്മ?
0: തീർന്ന ചോരയോട് കൂറില്ലാത്തവളെ.
2: പറക്കമുറ്റാറാക്കിയ തന്തയും തള്ളയും തടി തളർന്നു വീണാൽ ദാഹത്തിന് തുള്ളി വെള്ളം കൊടുക്കാൻ ആരുണ്ട് ചേട്ട? നമ്മളല്ലാതെ.
0: തണൽ വിരിച്ചു തന്നത് വിഷവൃക്ഷമാണെന്നറിഞ്ഞാൽ ഒന്നുകിൽ അതിന് മുറിച്ചു തള്ളണം, അതിന് ശേഷിയില്ലാത്തവൻ പൊരുവയിലേക്ക് ഓടി രക്ഷപ്പെടണം. രണ്ടും ചെയ്യാതെ അതിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവൻ നശിച്ച് മണ്ണടിയും. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടം വിട്ട് എന്നോടത്ത് വരാൻ

0: നീ തയ്യാറുണ്ടോ? ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ ഒരു പങ്ക് എനിക്ക് തരാൻ കഴിയൂ. പക്ഷേ അത് ഈ നരകവാസത്തെക്കാൾ എത്രയോ ഭേദമാണ്.
1: ചേട്ടൻ എന്ത് തന്നാലും ഞാൻ രണ്ടു കൈയും നീട്ടി വാങ്ങും. പക്ഷേ ഈ കടുമൈ കാണിക്കാമോ ചേട്ടാ?
0: നിർത്ത്. എന്നേക്കാൾ, ജന്മം തന്ന അമ്മയേക്കാൾ നിനക്ക് വലുത് മറ്റു ചിലതാണ്, മറ്റു ചിലരാണ് അല്ലേ?
1: അയ്യോ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ.
0: ഞാൻ ഒറ്റപ്പെട്ടവനായി, എനിക്കതിൽ സങ്കടമില്ല.
1: ഇനി എനിക്ക് ആരുണ്ട് ചേട്ടനേക്കാൾ വലുതായി?
0: അതിവിടെ ബോധ്യമായല്ലോ അനിയത്തി.
1: ഞാൻ എവിടെ വേണോ വരാം ചേട്ടാ, എവിടെയും എന്തുപേക്ഷിച്ചും.
0: ത്യാഗം ഇവിടെ ആരാവശ്യപ്പെട്ടു? നീ കേൾക്കുന്നില്ലേ? നീ കേൾക്കുന്നില്ലേ ആ ശബ്ദം? അകലു, അകലു എന്ന് നമ്മുടെ അമ്മ വിളിച്ചു പറയുന്ന ആ ശബ്ദം നീ കേൾക്കുന്നില്ലേ?
1: അമ്മേ,
2: മോളെ, എവിടെ നിന്റെ അമ്മ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം നാലാം ഭാഗം സമാപിക്കുന്നു.
4: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മഴയെത്തും മുമ്പേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണത്തിൽ യേശുദാസും സിന്ധുവും പാടിയത്. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
1: നേടാം.
2: ചിത്രം സൂര്യമാനസം, പാടിയത് യേശുദാസ്.

0: Volkswagen Virtus Nana Washigam Akushikigan.
1: Volkswagen Virtus Nodapum 1.3 lakhs Rupa Varavila Madikina Pratika Anukulingalum.
0: Phoenix Volkswagen Showroom Sandarshikku.
2: ചലച്ചിത്ര ഗാനങ്ങൾ 3 മണിക്ക് തുടർന്ന് കേൾക്കാം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 4 സെക്കൻഡും.

ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കർക്കിടക മാസത്തിലെ ആരോഗ്യ

സംരക്ഷണം. കോട്ടയ്ക്കൽ VPSV ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലും ദ്രവ്യഗുണ വിജ്ഞാന വിഭാഗം മേധാവിയുമായ ഡോക്ടർ എൻ മനോജ് കുമാർ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. വള്ളത്തോൾ നാരായണ മേനോന്റെ മാപ്പ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ആർദ്ര രവീന്ദ്രൻ. 7:50 സുംന ബാം മൾട്ടിറബ് കായിക ലോകം, തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര രസമുക്കുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ഓർമ്മച്ചെപ്പ്, MSV സംഗീത പ്രപഞ്ചം, സംഗീത സംവിധായകനും ഗായകനും ആയ MS വിശ്വനാഥനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന KV ശബരിമണി. 8:55 സസ്നേഹം, നടൻ മാമുക്കോയയെ കുറിച്ചുള്ള ഓർമ്മകൾ മകൻ നിസാർ പങ്കുവെക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. നാളെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്, 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് ഇഷ്ടഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, കുടത്തിലെ വിളക്ക്, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് ഡയൽ എ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 5:20 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
6: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
7: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
6: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
7: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
9: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
8: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
10: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
12: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
11: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ.

0: നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
6: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
5: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
6: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
7: സമയം 2 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. സേവന വാർത്തകൾ കേൾക്കാം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 31 മാസം അവസാനിക്കും. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയായ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർ ആയിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ യോഗ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ 2nd semester അഡ്മിഷൻ എടുക്കാം. വിശദവിവരങ്ങൾ തിരുവനന്തപുരം നന്ദാവനത്തെ SRC ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കും. വിലാസം ഡയറക്ടർ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ, PO, തിരുവനന്തപുരം, 3-3. ഫോൺ നമ്പർ 0471-23-25-101. നമ്പർ ആവർത്തിക്കാം, 0471-23-25-101. മലപ്പുറം ഡൗൺഹില്ലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 ബാച്ചിലെ DLED ഉറുദുവിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം വെള്ളിയാഴ്ച, അതായത് മറ്റന്നാൾ രാവിലെ 9 മണിക്ക് നടക്കും. അപേക്ഷ സമർപ്പിക്കാത്തവർക്കും യോഗ്യത അനുസരിച്ച് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത സമയത്ത് ഓഫീസിൽ ഹാജരാകണം. സേവന വാർത്തകൾ കഴിഞ്ഞു.
8: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
9: എന്നും രാവിലെ 8-3.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
11: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
10: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
13: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
12: രസം 4 ഇരട്ടി.
13: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
14: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: സമയം 2 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 35 സെക്കൻഡ്.
15: FM പ്രധാന വാർത്തകൾ.
7: നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭാ നടപടികൾ 3 മണി വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്നും തുടർന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. യുവജന പങ്കാളിത്തത്തോടെ അഴിമതിരഹിതമായ സുതാര്യ കേരളം വാർത്തെടുക്കുകയാണ് പ്രൊജക്ട് സീറോയുടെ ലക്ഷ്യം. റേഷൻ വിതരണത്തിനുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. കൊച്ചി കോർപ്പറേഷൻ പുതിയ ഡെപ്യൂട്ടി മേയർ ആയി UDF എളമക്കര സൌത്ത് കൌൺസിലർ VR സുധീർ തെരഞ്ഞെടുക്കപ്പെട്ടു. 76 അംഗ കൌൺസിലിൽ 46 വോട്ടുകൾ നേടിയാണ് ജയം. സെൻസസ് 2000

0: 2027-ന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിലും ബോക്സിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും.
1: FM പ്രധാന വാർത്തകൾ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ. ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
6: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
11: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയാ സോണറ്റ്.
12: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
11: സ്മാർട്ട് ആകൂ കിയാ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
13: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6, 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 634 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് മെയിൽ എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
13: ട്രെയിൻ സമയം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
1: കടൽ പറഞ്ഞ കഥ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഡോക്ടർ ലക്ഷ്മി ഗുപ്തൻ്റെ വരികൾക്ക് ജയ്സൺ ജെ നായരുടെ ഈണം.

0: ഫ്രഷ് ഐസ് സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
0: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ചിത്രം ബാല്യകാല സഖി, പാടിയത് വിജയ് യേശുദാസും ചിത്രയും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഷഹബ സമന്റെ സംഗീതം.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: പാടിയത് മഞ്ജരിയും സംഘവും, ചിത്രം ബാല്യം. ബിജു ഭാസ്കറിന്റെ വരികൾക്ക് സഞ്ജീവ് ലാലിന്റെ സംഗീതം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: ബ്യൂട്ടിഫുൾ ഈ ചിത്രത്തിൽ വിജയ് യേശുദാസ്, അനൂപ് മേനോന്റെ വരികൾക്ക് രതീഷ് വേഗയുടെ സംഗീതം.

ചിത്രം സൂഫിയും സുജാതയും അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാ ഉൾഹക്ക് എന്നിവരാണ് ഗായകർ.

സമയം 3 മണി കഴിഞ്ഞ് 34 മിനിറ്റും 19 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സൂരജ്, സന്തോഷ്, മധുവന്തി, നാരായൺ എന്നിവർ പാടിയത് ചിത്രം അമ്പിളി. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു വിജയിൻ്റെ സംഗീതം.

ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഉണ്ണികൃഷ്ണൻ വയനാട്, സംഗീതം ഡോക്ടർ ഷക്കീൽ. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: സമയം 3 മണി കഴിഞ്ഞ് 55:49. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച നിർവഹിക്കും. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. റേഷൻ വിതരണത്തിനുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 11 രാത്രി 12 മണി മുതൽ ഓഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ വർക്കല മുനിസിപ്പാലിറ്റി പരിധികളിലും അരുവിക്കര പെരുങ്കടവിള ഗ്രാമപഞ്ചായത്ത് പരിധികളിലും മദ്യവിൽപ്പന നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
0: എന്നും രാവിലെ 7:00.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ.

0: പൂവണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5:06:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1:06:06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 4:57, 1:06:08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
9: Volkswagen Virtus nana varshikam aakarshikkukayanu.
10: Volkswagen Virtus nodopam 1.3 lakhs rupa vare vilamadikkunna pratheka aanukoolyangalum.
9: Phoenix Volkswagen showroom sandarshikku.
11: Vidyarambham Publishers Ramayana Porul ella divasavum raavile 7 manikku. Prayojagar Vidyarambham Publishers Mullakkal Alappuzha.
12: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
14: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
13: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
15: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
16: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
17: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
18: അച്ഛാ, ഒരു 3,000 രൂപ തരൂ.
19: എന്തിനാ മോനെ?
18: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
19: ഓ, ഇപ്പൊ ക്യാഷ് ആയി 2,000 അല്ലേ ഉള്ളൂ.
18: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
19: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1,000 എടുത്തോ.
18: എന്നാ മൊബൈൽ എടുക്കൂ.
19: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
0: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.

കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഓരോ ജീവിക്കും ആനുപാതികമായ നിലനിൽപ്പ് ആവശ്യമാണ്. കാട്ടിൽ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള ജീവികളാണ് കടുവകൾ. സസ്യബുക്കുകളുടെ അമിതമായ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ ഇവയ്ക്കുള്ള പങ്ക് വലുതാണ്. അറിയാമല്ലോ, സസ്യബുക്കുകൾ അമിതമായാൽ സ്വാഭാവിക വനനശീകരണം, ജലക്ഷാമം തുടങ്ങിയ ദൂരവ്യാപക ദോഷ്യങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ കാടിന്റെ ആരോഗ്യ സംരക്ഷകരായ കടുവകൾക്കും വേണ്ടേ ഒരു സംരക്ഷണ ദിനം? അതാണ് ജൂലൈ 29 ലോക കടുവ ദിനം. രണ്ടായിരത്തി 2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ടൈഗർ സമ്മിറ്റിലാണ് ഇങ്ങനെയൊരു ദിനം പ്രഖ്യാപിച്ചത്. T2 എന്ന പേരിൽ അറിയപ്പെട്ട ഈ പദ്ധതിയിലൂടെ കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യം. പ്രിയരെ, കടുവകൾ എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് അറിയാമല്ലോ. ഇനി 4 മണിപ്പൂക്കളിലേക്കാവാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
4: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
5: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
6: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
7: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
10: ആക്ഷൻ കട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഓർമ്മ വരും അല്ലേ? എന്നാൽ ITയിലുമുണ്ട് ഒരു ആക്ഷൻ ടേം. പറയുകയാണ് മുനീർ ആമയൂർ, എന്താണ് ഈ സംഭവം?
11: ഒരു വെബ്സൈറ്റിൽ എത്തുന്ന സന്ദർശകരെ ഒരു പ്രത്യേക ആക്ഷൻ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ബട്ടണുകളെയാണ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ഒരു ഫോം ഫിൽ ചെയ്യുന്നതാവാം, ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നതാവാം, ന്യൂസ് ലെറ്ററിന് വേണ്ടി ഇമെയിൽ ID നൽകി സൈനപ്പ് ചെയ്യുന്നതാവാം, ഇങ്ങനെ എന്തുമാവാം. ഇങ്ങനെ ചെയ്യുവാനായി ഉപയോക്താവിനോട് ആവശ്യപ്പെടുന്ന ഭാഗത്തെയാണ് കോൾ ടു ആക്ഷൻ അഥവാ CTA എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ആകർഷകമായ ചിത്രങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക. സൈനപ്പ് നൌ, രജിസ്റ്റർ നൌ, ഡൗൺലോഡ് നൌ എന്നൊക്കെ കാണാറില്ലേ, ഇതാണ് കോൾ ടു ആക്ഷൻ.
12: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം, ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
13: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
15: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
17: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
16: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
17: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

നിങ്ങളുടെ അച്ഛനെ സ്നേഹത്തോടെ ഒരു നിമിഷം മനസ്സിലോർക്കൂ. ഇക്കഴിഞ്ഞ June 20 അച്ഛന്മാരുടെ ദിനമായിരുന്നു. അച്ഛൻ തനിക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തേക്കാൾ വലിയ പ്രചോദനം വേറെയുണ്ടോ? പ്രാക്ടീസ് ഗ്രൗണ്ടിൽ എന്നും സിമന്റ് ബെഞ്ചിൽ ദീപുവിന്റെ അച്ഛൻ ഉണ്ടാകും. കൗമാരക്കാരനായ ദീപു സ്കൂൾ ടീമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. എന്നാൽ ഒരിക്കൽ പോലും ദീപുവിന് സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഒരു ടൂർണമെന്റിൽ കളിക്കുവാൻ സാധിച്ചിട്ടില്ല. കഠിനമായ പരിശ്രമം തുടർന്നുവെങ്കിലും ഏ ടീമിലെത്തുക എന്ന ആഗ്രഹം അവന് കയ്യെത്താ ദൂരത്തായിരുന്നു. പ്രതിഭാശാലികളായ ധാരാളം പേർ ടീമിലുണ്ടായിരുന്നുവെന്നത് തന്നെ കാരണം. മാസങ്ങൾ കടന്നുപോയി. സ്കൂൾ ടീം ഒരു സുപ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിലെത്തി. ഫൈനൽ നടക്കുന്ന ദിവസം ദീപു കോച്ചിന്റെ കൈപിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, "സാർ, ഇന്ന് എനിക്ക് കളിക്കണം. എന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ അനുവദിക്കണം." കോച്ച് ദീപുവിനോട് സഹാനുഭൂതിയോടെ പറഞ്ഞു, "ദീപു, നിനക്കറിയാമല്ലോ ഇന്ന് ഫൈനലാണ്. ഫൈനലിൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇന്ന് പരാജയപ്പെട്ടാൽ അത് നമ്മുടെ സ്കൂളിന്റെ ഖ്യാതിയെ തന്നെ ബാധിക്കും." കരച്ചിലിന്റെ വക്കിലെത്തിയ ദീപു വിങ്ങിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, "ഇല്ല സാർ, സ്കൂളിനെ ഞാൻ പരാജയപ്പെടുത്തില്ല. ഞാനിന്ന് നന്നായി കളിക്കും, ഉറപ്പ്." അവസാനം കോച്ച് പറഞ്ഞു, "എന്റെ ബോധ്യത്തിന് വിരുദ്ധമായി നിന്നേക്കാൾ നല്ല കളിക്കാരെ പുറത്തിരുത്തി. ഇന്ന് ഞാൻ നിന്നെ കളിക്കാൻ അനുവദിക്കുന്നു. പ്രതീക്ഷ കാക്കുക നീ." അന്നത്തെ മത്സരം വളരെ ആവേശോജ്വലമായിരുന്നു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് കാണികൾ കളി കണ്ടത്. മത്സരത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് റഫറി വിസിലൂതുമ്പോൾ വിജയം ദീപുവിന്റെ ടീമിനായിരുന്നു. മൈതാനത്തെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ കോച്ച് ഓടി വന്ന് ദീപുവിനെ നെഞ്ചോട് ചേർത്തു. ദീപു അപ്പോൾ കരയുകയായിരുന്നു. "ദീപു, ഇന്ന് നീ നന്നായി കളിച്ചു. മാത്രമല്ല ഒരു ഗോളും അടിച്ചു. എന്താണ് ഇതിനു പിന്നിലെ രഹസ്യം?" "നിന്നെ ഇത്രത്തോളം ഊർജസ്വലതയോടെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ," കോച്ച് ചോദിച്ചു. ദീപു ഗ്രൗണ്ടിലെ സിമന്റ് ബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, "ഇന്ന് എന്റെ കളി കാണാൻ എന്റെ അച്ഛനുണ്ടായിരുന്നു ഇവിടെ." കോച്ച് അങ്ങോട്ട് നോക്കി. പക്ഷേ ആ ബെഞ്ചിൽ ആരുമുണ്ടായിരുന്നില്ല. "അവിടെ സാധാരണ ഞാൻ നിന്റെ അച്ഛനെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ആരുമില്ലല്ലോ," കോച്ച് പറഞ്ഞു. ദീപു കണ്ണീരോടെയാണ് അതിന് മറുപടി നൽകിയത്. "സാർ, ഞാൻ ഇതുവരെ പറയാത്തൊരു രഹസ്യമുണ്ട്. എന്റെ അച്ഛൻ അന്ധനായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാനായി എന്നും അച്ഛൻ ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും എന്റെ കളി കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അച്ഛൻ 2 ദിവസം മുമ്പ് മരിച്ചു. ആകാശത്തിരുന്ന് എന്റെ അച്ഛൻ എന്റെ കളി കാണുന്ന ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്." ശിവ് ഖേരയുടെ യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിലെ ഒരു കഥയുടെ സ്വതന്ത്ര പുനരാഖ്യാനമാണ് ഇത്. ദീപുവിന് ആത്മവിശ്വാസവും ധൈര്യവും ലഭിച്ചത് എവിടെ നിന്നാണ്? തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ കുളിർക്കാറ്റായി വന്ന് ആത്മവിശ്വാസവും ദിശാബോധവും പകർന്നു നൽകുന്ന അത്ഭുതത്തിന്റെ പേരു തന്നെയല്ലേ അച്ഛൻ?

0: മാതൃത്വത്തിൻ്റെ മഹത്വത്തെ വാനോളം പുകഴ്ത്തുന്ന നാം എപ്പോഴെങ്കിലും നിശബ്ദമായി എല്ലാറ്റിനും ഊർജം പകരുന്ന അച്ഛനെന്ന സത്യത്തെ ഓർക്കാറുണ്ടോ? ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ഇതൊന്നു കേട്ടു നോക്കാം.
1: അച്ഛൻ, എത്രയോ ആഴമുള്ള മനോഹരമായൊരു പദം.

0: ആക്രമണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: ശരീരവേദനകൾ മനുഷ്യനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന കാലമാണ് ഇത്. ജീവിതശൈലിയും ആരോഗ്യാവസ്ഥയും എല്ലാം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യനെ രക്തസമ്മർദ്ദവും പ്രമേഹവും എല്ലാം ബാധിക്കുന്നത്. ഈ നൂതന കാലഘട്ടത്തിൽ ഓരോ അസുഖങ്ങൾക്കും അതിൻ്റേതായ സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. രക്തസമ്മർദ്ദം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുക. അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കണം ചികിത്സ നിർണയിക്കേണ്ടത് എന്നാണ് ഡോക്ടർ മേരി ഗ്രേസ് ജേക്കബ് പറയുന്നത്. അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ആണ്. ഡോക്ടർക്ക് പറയാനുള്ളത് കേൾക്കാം.
1: മരുന്നുകളുടെ ഉപയോഗം. ബി പി ക്രമേണ കുറയ്ക്കണം. കുറഞ്ഞ അളവിൽ ആണ് മരുന്നുകൾ പ്രാരംഭത്തിൽ ഉപയോഗിക്കുന്നത്. 4 തരം മരുന്നുകളാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ACE ഇൻഹിബിറ്റേഴ്സ്, ARB, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡയൂറിറ്റിക്സ് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കുന്ന 4 തരം മരുന്നുകൾ. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നത് ഡോക്ടർ തീരുമാനിക്കും. അതിൽ പ്രായം, മറ്റുള്ള കോമോർബിഡിറ്റീസ്, ഉദാഹരണത്തിന് ഡയബറ്റിസ്, കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സെറിബ്രോവാസ്കുലർ ഡിസീസ് ഓർ പക്ഷാഘാതം എന്നിവ ഘടകങ്ങളാണ്. മോണിറ്ററിംഗ് ഓഫ് BP. ആദ്യഘട്ടങ്ങളിൽ BP കൺട്രോൾ ആവുന്നതുവരെ 2 ആഴ്ച കൂടുമ്പോൾ BP ചെക്ക് ചെയ്യണം. അതിനുശേഷം Stage 1 hypertension ഉള്ളവർ 3 to 6 months ഇടവേളകളിലും, Stage 2 and Stage 3 hypertension ഉള്ളവർ മാസത്തിൽ ഒരിക്കലും BP മോണിറ്റർ ചെയ്യേണ്ടതാണ്. വീട്ടിൽ വെച്ച് BP മോണിറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. BP മോണിറ്റർ ചെയ്തിട്ട് അത് ഡോക്ടറിനെ അറിയിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഗുളികകളുടെ അളവും വ്യത്യാസം വരുത്തിയാൽ മതി. കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ. ഉയർന്ന രക്തസമ്മർദ്ദം കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് രോഗങ്ങൾ ഇവയാണ്: ഹൃദയാഘാതം അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ് ഉൾപ്പെടെയുള്ള വിവിധ തരം ഹൃദ്രോഗങ്ങൾ, ഉദാഹരണം ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഹാർട്ട് ഫെയിലിയർ. 2, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ബാധിക്കുന്നതും മൂലം പക്ഷാഘാതത്തിന് അഥവാ സെറിബ്രോവാസ്കുലർ ഡിസീസിന് ഹൈപ്പർടെൻഷൻ കാരണമാകാം. 3,

വൃക്കയുടെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കാം. അത് വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. 4. കണ്ണുകളുടെ ആരോഗ്യത്തെയും മോശമായ രീതിയിൽ ഹൈപ്പർടെൻഷൻ ബാധിക്കാം. അതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നു. കാഴ്ചക്കുറവിന് ഇത് കാരണമായേക്കാം. 5. രക്തക്കുഴലുകളുടെ ശരിയായ പ്രവർത്തനം നടക്കാതെ വരുന്നു. അന്യൂറിസം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ ഒഴിവാക്കാവുന്നതാണ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: സമയം 4:30:56.

0: കാർഷിക മേഖലയിൽ ലഭിക്കുന്ന ചില പരിശീലന സേവനങ്ങളെക്കുറിച്ചാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കാനായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്ന സേവനങ്ങൾ പറയുന്നത് ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല.
1: സംരക്ഷിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രീൻ ഹൌസ്, തണൽ വലകൾ, വാക്കിൻ ടണലുകൾ, ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ധനസഹായം നൽകി വരുന്നു. തണൽ വലകൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിക്ക് ഒരു സ്ക്വയർ മീറ്ററിന് 710 രൂപ എന്ന തോതിലാണ് യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുന്നത്. ആകെ ചെലവിന്റെ 50% പരമാവധി 2500 സ്ക്വയർ മീറ്റർ വരെ ഒരു ഗുണഭോക്താവിന് സാമ്പത്തിക സഹായം നൽകുന്നു. 50% യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കുമ്പോൾ ആകെ നടപ്പിലാക്കിയ വിസ്തീർണത്തിന്റെ അനുപാതത്തിലാണ് സബ്സിഡി കണക്കാക്കുന്നത്. മുള ഉപയോഗിച്ചുള്ള ഷെയ്ഡ് സ്ട്രക്ചറുകൾക്കും ഇതുപോലെ 50% സബ്സിഡി ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 450 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നത്. പോളിഹൌസുകളിലും തണൽ വലകളിലും ഗ്രീൻ ഹൌസുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾക്കും ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായധനം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 150 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിക്കൊണ്ട് അതിന്റെ 50% ആണ് ധനസഹായമായി നൽകുന്നത്. ഇത്തരത്തിൽ 2500 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും അനുവദിക്കാവുന്നതാണ്. ക്യാപ്സിക്കം, സാലഡ് കുക്കുംബർ, മസ്ക് മെലൺ, തക്കാളി, ബ്രക്കോളി, വിവിധതരം ഇലക്കറികൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യാവുന്നതാണ്. ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങിയവ തണൽ വലകളിൽ കൃഷി ചെയ്യുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നു. ഒരു സ്ക്വയർ മീറ്ററിന് 700 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% പരമാവധി 2500 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായം നൽകുന്നു. ഇവിടെയും വിസ്തീർണത്തിന് ആനുപാതികമായിട്ടാണ് ധനസഹായം നൽകുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചോ മറ്റ് ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ ഉപയോഗിച്ചോ മൾച്ചിംഗ് അഥവാ പുതയിടൽ നടത്തുമ്പോൾ ഹെക്ടറിന് 40,000 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി 50% ധനസഹായം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ വരെ ഇത്തരത്തിൽ ആനുകൂല്യം നൽകുന്നതാണ്. നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ് എന്നിവയ്ക്ക്

0: 50% ധനസഹായം നൽകുന്നുണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഒരു സ്ക്വയർ മീറ്ററിന് 350 രൂപയാണ് യൂണിറ്റ് ചെലവ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പരമാവധി 1000 സ്ക്വയർ മീറ്റർ വരെ ഓരോ ഗുണഭോക്താവിനും ധനസഹായമായി നൽകുന്നു. വിസ്തൃതിയുടെ അനുപാതത്തിലാണ് ധനസഹായം നിശ്ചയിക്കുന്നത്. നിലവിലുള്ള പോളിഹൌസുകളിൽ സർക്കുലേഷൻ ഫാനുകൾ ഫിറ്റ് ചെയ്യുന്നതിന് ഒരു ഫാനിന് 5000 രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കി അതിന്റെ 50% ധനസഹായം നൽകുന്നു. ഇത്തരത്തിൽ 50% ധനസഹായം നൽകുമ്പോൾ ഓരോ ഗുണഭോക്താവിനും 6 ഫാൻ വരെ പരമാവധി 2500 സ്ക്വയർ മീറ്റർ വരെ ആനുകൂല്യം നൽകുന്നു. ജലസേചനത്തിലൂടെ വളം നൽകുന്ന ഫെർട്ടിഗേഷൻ ടെക്നിക്ക് സെൻസർ ബേസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റം വഴി നൽകുന്നതിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആനുകൂല്യം നൽകി വരുന്നുണ്ട്. ഒരു യൂണിറ്റിന് 4 ലക്ഷം രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ 50% ഓരോ ഗുണഭോക്താവിനും സബ്സിഡിയായി നൽകാവുന്നതാണ്. സംരക്ഷിത കൃഷിരീതിയിൽ ചുരുങ്ങിയത് 2500 സ്ക്വയർ മീറ്റർ എങ്കിലും കൃഷി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ആനുകൂല്യം നൽകി വരുന്നത്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്കിതുണ്ടോന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
13: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
14: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
15: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
14: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആയുർവേദത്തിലൂടെ എങ്ങനെ വേദനകളെ പരിഹരിക്കാം എന്നാണ് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ പറയുന്നത്.
1: വിവിധ രോഗങ്ങളിൽ പ്രാഥമികമായി അനുഭവപ്പെടുന്ന ഒന്നാണ് വേദന. വേദന ശരീരത്തിൽ ഏതു ഭാഗത്താണ്, എന്തു കാരണം കൊണ്ടാണ് കൂടുന്നത്, അതല്ലെങ്കിൽ ശമിക്കുന്നത്, തുടക്കം, എത്ര സമയം ഉണ്ടാകുന്നു, തീവ്രത, സമയം, രോഗിയുടെ പ്രായം, ബലം, കാലാവസ്ഥ എന്നിവയെല്ലാം ചികിത്സയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വാതകോപം ശരീരത്തിലുണ്ടാവുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. വേദന നിരവധി വാതരോഗങ്ങളുടെ പ്രധാന ലക്ഷണവുമാണ്. തണുത്ത കാലാവസ്ഥ, തണുത്ത കാറ്റ്, തണുത്ത വസ്തുക്കളുടെ അമിത ഉപയോഗം, അധികം ഉറക്കമൊഴിക്കുക, ശരീരശക്തിക്കനുസരിച്ചല്ലാതുള്ള കഠിനാധ്വാനം, അധികം വഴി നടക്കുക, അതിവ്യായാമം, പോഷകാഹാരം കഴിക്കാതിരിക്കുക, അടി ഇടി മുതലായവ ഏൽക്കുക, അധികം യാത്ര ചെയ്യുക, മലമൂത്രവേഗങ്ങൾ വേണ്ട സമയത്ത് വിസർജനം ചെയ്യാൻ സാധിക്കാതിരിക്കുക, അനാവശ്യമായ ചിന്തകൾ എന്നു തുടങ്ങി നിരവധി കാരണങ്ങളെക്കൊണ്ട് വാതം ശരീരത്തിൽ കോപിച്ച് വിവിധങ്ങളായ വേദനകളെ ഓരോ അവയവത്തെയും ആശ്രയിച്ച് ഉണ്ടാക്കും. അർദ്ദിതം, പക്ഷാഘാതം, ആക്ഷേപകം, ഗൃദ്ധ്രസി, അപബാഹുകം, സന്ധിഗതവാദം, പ്രമേഹം എന്നിങ്ങനെ നിരവധി രോഗങ്ങളിൽ വാതകോപമുണ്ടായി വിവിധ തരത്തിലുള്ള കഠിനമായ വേദനകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. പേശികൾക്കുണ്ടാകുന്ന വേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന, നടുവേദന, തലവേദന എന്നിവയിലെല്ലാം ബാഹ്യമായ ലേപപ്രയോഗം കൊണ്ട് താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നതാണ്. എണ്ണ തേച്ച് കുളിക്കുന്ന പതിവായ ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വീട്ടിൽ തന്നെ എണ്ണ കാച്ചി ഉണ്ടാക്കുന്ന ഒരു ശീലം നമുക്ക് പണ്ടുണ്ടായിരുന്നു. കാലക്രമേണ എണ്ണ തേക്കുന്നത് അപരിഷ്കാര ശീലമായി കാണാൻ തുടങ്ങിയതു മുതൽ വാതസംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ച തോതിൽ ബാധിക്കുവാനും തുടങ്ങി. എന്നും എണ്ണ തേച്ച് കുളിക്കുന്നത് ജരാനരകൾ ഇല്ലാതാക്കാനും വാതസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാനും നല്ല കാഴ്ചശക്തിക്കും ശരീരപുഷ്ടി ഉണ്ടാവുവാനും തൊലിക്ക് മാർദ്ദവുമുണ്ടാകാനും സുഖകരമായ നിദ്രയുണ്ടാവാനും വളരെ നല്ലതുമാണ്. അഭ്യംഗം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ നിരവധിയാകയാൽ അതൊരു ശീലമാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ധാരാളമായി കണ്ടുവരുന്ന രോഗങ്ങളായ സയാറ്റിക്ക, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്പോണ്ടലൈസിസ്, മയാൾജിയ, ഫ്രോസൺ ഷോൾഡർ, ജോയിൻറ്റ് പെയിൻ തുടങ്ങിയവയിൽ അനുയോജ്യമായ തൈലങ്ങളുടെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഉപയോഗം രോഗശമനത്തെ ഉണ്ടാകാൻ സഹായിക്കും. അതോടൊപ്പം ഉള്ളിലേക്ക് വൈദ്യനിർദ്ദേശാനുസൃതം മരുന്നുകൾ സേവിക്കുകയും വേണം. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പരിപൂർണ സ്വാസ്ഥ്യമാണ് ആരോഗ്യം. ഈ അവസ്ഥ ഉണ്ടാക്കാനും പരിരക്ഷിക്കാനും മനുഷ്യന് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് ആയുർവേദം പറയുന്നത്. ഇതിനു പുറമെ ആയുർവേദം ഒരു തത്വശാസ്ത്രവുമാണ്. മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും ബാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളാണ് ആയുർവേദത്തിൻ്റെ ചർച്ചാ വിഷയം. ത്രിദോഷ സിദ്ധാന്തം ആയുർവേദ ശാസ്ത്രത്തിൻ്റെയും പ്രയോഗക്രമത്തിൻ്റെയും അടിസ്ഥാനമാണ്. ഓരോ മനുഷ്യൻ്റെയും ശരീരപ്രകൃതിയും സ്വഭാവവിശേഷവും ആരോഗ്യനിലയും എല്ലാം വ്യത്യസ്തവും അദ്വിതീയവും എന്നതാണ് ഈ അടിസ്ഥാന തത്വം. ഇക്കാരണത്താൽ ആയുർവേദ പ്രകാരമുള്ള ചികിത്സാ സമീപനം പ്രതിജന ഭിന്നമായിരിക്കും. ഇതിൻ്റെ അർത്ഥം ചികിത്സ രോഗി

0: ചികിത്സയ്ക്കല്ല രോഗത്തിനാണ് എന്നാണ്. ആയുർവേദത്തെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമായ ഒന്ന് ഈ തത്വമാണ്.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഭൂമി നമ്മുടെ, അതായത് മനുഷ്യർക്ക് മാത്രമുള്ളതാണോ? ഒരിക്കൽ ബഷീർ ചോദിച്ച ഈ ചോദ്യം ഇനിയും നാം എത്രയാവർത്തി ചോദിക്കേണ്ടി വരും. എഫ് വയലറ്റിൻ്റെതാണ് ഇന്നത്തെ ചിന്തോദ്ദീപകമായ ഭാഷണം.
1: നാമും നമ്മുടെ ഭൂമിയും. രസകരമായ ഒരു സംഭവം പറയാം. ഉദ്ദേശം ഒരു 60 കൊല്ലം മുമ്പ് വീട്ടിലെപ്പോഴോ ഒരിക്കൽ വരികയും പിന്നീടൊരു സ്നേഹ സന്ദർശനമാക്കി പതിവായി വരികയും ചെയ്ത ഒരു 80-കാരൻ നിർദ്ദേശവും ഉപദേശവും ഒക്കെ തന്ന് നിരുപാധികം മടങ്ങും. അന്നൊരു ദിവസം ഞാൻ ധൃതിയിൽ എന്തോ ഏർപ്പെട്ടിരുന്ന നേരത്ത് ഇഷ്ടൻ വന്നു. ഇക്കുറി പുള്ളിക്കായിരുന്നു സംശയം. വന്ന പാടെ എന്നോട് അധികാരത്തിൽ ചോദിച്ചു, ഈ ഭൂമി എങ്ങനെ ഇരിക്കാന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്പം ഉദ്വേഗത്തോടെ ഞാൻ തിരക്കി, എന്താ അങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹം ഉച്ചത്തിൽ പ്രതികരിച്ചു, അല്ല നിങ്ങൾ പറ, ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ? അയ്യോ, അത് ഉരുണ്ടിട്ടല്ലേ, ഞാൻ പറഞ്ഞു. ഇടി വെട്ടും പോലെ എന്നെ ശാസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മേലാൽ ഈ വിഡ്ഢിതം കുട്ടികളെ പഠിപ്പിക്കരുത്. ഞാൻ ആശാം വരെ പോയിട്ടുണ്ട്, ഒരു സ്ഥലത്തും ഭൂമി ഉരുണ്ട് കണ്ടിട്ടില്ല. നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ പരന്ന ഭൂമിയിലല്ലേ, നിങ്ങൾക്ക് വിവരമില്ല. അദ്ദേഹത്തിൻ്റെ വികാര വായ്പിൽ നമ്മുടെ അറിവൊന്നുമല്ല. അദ്ദേഹം കൃഷി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഭൂമിയെ അത്രയധികം അദ്ദേഹം സ്നേഹിക്കുന്നു. സംപൂജനായ വ്യക്തി. ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ ഒടുങ്ങുന്ന നമ്മൾ ഇതുപോലൊന്ന് ആകാശത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകാശഗോളങ്ങൾക്ക് നിയതമായ സ്ഥാനവും ധർമ്മവുമുണ്ട്. നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവം ആകാശത്തെത്തിക്കാൻ എത്ര കോടി രൂപയാണ് ചെലവാകുന്നത്? അല്പം തകരാറിൽ, അത് അജ്ഞാതമെങ്കിൽ പോലും, കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുക. അത് വിഷയം വേറെ. നമുക്ക് ഭൂമിയെക്കുറിച്ച് പറയാം. തോന്നിയ മാതിരി എന്തും കാട്ടാനുള്ള ഇടമല്ല ഭൂമി. പണമുള്ളവർ സ്വന്തം ഭൂമിയും സമയപ്രദേശങ്ങളും കൈയടക്കി വൃന്ദാവനം പോലുള്ള ഭൂമേഖല ബിസിനസ്സിനായി മരുപ്രദേശമാക്കി മാറ്റുമ്പോൾ, രാവിനെ അകറ്റി നിർത്തി വൈദ്യുത വിളക്കുകൾ പകൽ സമാനമാക്കി മാറ്റുമ്പോൾ, രാവും പകലും പങ്കിട്ടനുഭവിക്കുന്ന ജീവവർഗങ്ങൾക്ക് അടിതെറ്റുന്നു. അവ കാട് ഒഴിയുന്നു, വീടൊഴിയുന്നു, കൂടൊഴിയുന്നു, ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നു. പിന്നിൽ സൂചി തറച്ച് അസഹ്യമായ വേദനയിൽ പിടഞ്ഞു വീണു മരിക്കാനിട വരുന്ന സഹ്യന്റെ മക്കൾ അതിൽ പെട്ടതാണ്. ഭൂമിയും സ്വാഭാവികതയും നശിക്കുമ്പോൾ ജീവികൾക്ക് ഇടമില്ലാതെ ഞെങ്ങിഞ്ഞെരുങ്ങി കഴിയാൻ വിധിക്കപ്പെട്ട ഒരിടമായി മാറി ഭൂമി. മനുഷ്യൻ എല്ലാം ഉണ്ടാക്കാം എന്ന് അഹങ്കാരത്തിൽ തിമർത്താടുകയാണ്. പ്രകൃതിയിലെ ഒരു വസ്തുവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന ബോധ്യം നമുക്കുണ്ടാകണം.

0: ഈ ഭൂമി പക്ഷികൾക്കും മൃഗങ്ങൾക്കും പുല്ലിനും പുഴുവിനും എല്ലാം അവകാശപ്പെട്ടതാണ്. അവർക്കുള്ള പങ്ക് അവർക്ക് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് സിന്ധു നെച്ചിക്കാടൻ. സമയം 4:55:03.
1: FM പ്രധാന വാർത്തകൾ.
0: പാക് അധിനിവേശ പ്രദേശങ്ങൾ ഉൾപ്പെടെ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങ് നാളെ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം രൂപീകരിക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ മെഡിക്കൽ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൊല്ലം സ്വദേശി അനീനയാണ് അറസ്റ്റിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. ഭാരോദ്വഹനത്തിലും ബോക്സിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 1602 മംഗലാപുരം ചെന്നൈ മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് സിന്ധു നെച്ചിക്കാടൻ. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വയോസ്മിതം വയോജന സംഗമത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം പാവണ്ണ വാർഡിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കുഞ്ഞാണി അധ്യക്ഷത വഹിച്ചു. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CT അബ്ദുറഹ്മാൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
3: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ഒരു സേവന വാർത്ത. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തുള്ള കാലിക്കറ്റ് സർവകലാശാല സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷത്തെ MBA പ്രോഗ്രാമിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവർ

റസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയും സഹിതം ഈ മാസം 30 രാവിലെ 10 കുറ്റിപ്പുറം സെൻട്രൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0494260724 എന്ന നമ്പരിലോ 9567692722 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. സേവന വാർത്ത കഴിഞ്ഞു.

0: സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ഈ നിലയത്തിലെ സായാഹ്ന പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. ഇനി അല്പസമയത്തിനകം കേൾക്കാം തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഏവർക്കും ശുഭ സായാഹ്നം.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് സ്മിത എസ് വി, പഠിക്കുന്നത് ചൈതന്യ മോഹൻ, അർപ്പിത ഡി എന്നിവർ.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ ദേവിക ജി.
2: ടീക്ക് ബച്ചോ, ആജ് ഹം ഇധർ റെയിൻ ബസേരയുമേ യാത്രാ വൃത്താന്ത് പഠനെ കെ ലിയെ ജാ രഹി ഹേ. അമൃതലാൽ ബേഗഡ് കെ ബാരേമേ ആപ്നെ ഇസ്കെ പെഹലെ സുനാ ഹേ?
3: നഹി.
2: ധ്യാൻ സേ സുൻ ലീജിയേ. അമൃതലാൽ ബേഗഡ് കാ ജന്മ 30 ഒക്ടോബർ 1928 മേ ഹുവാ, ഉൻകാ മൃത്യു 6 ജുലൈ 2018 മേ. വേ പ്രസിദ്ധ സാഹിത്യകർ ഹേ, ചിത്രകാർ ഹേ, ഔവർ നർമ്മദാ പ്രേമി ഥേ. വേ നർമ്മദാ നദീ സംഗ്രഹം കെ പ്രമുഖ ഥേ. ഉൻഹോനെ നർമ്മദാ സംരക്ഷൻ മേ ഉല്ലേഖനീയ ഭൂമിക നിഭാത്തി ഥി. അമൃതലാലിന്റെ ജന്മം 1928 ഒക്ടോബർ 3-ാം തീയതിയും അദ്ദേഹത്തിന്റെ മരണം 2018 ജുലൈ 6-ാം തീയതിയുമായിരുന്നു. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരും ചിത്രകാരും ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നർമ്മദാ പ്രേമിയായിരുന്നു. നർമ്മദാ പ്രേമി എന്ന് പറയുമ്പോൾ നർമ്മദാ നദി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നർമ്മദാ നദി എന്ന് പറയുന്നത് ഭാരതത്തിലൊരു പ്രമുഖ പവിത്ര നദികളിൽ ഒന്നാകുന്നു. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക് പഹാടിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. സംശ്മയാഗ്യ ബച്ചു
3: ഹാജി
2: ചൈതന്യ ബത്തായേ അമൃതലാൽ ബേഗഡ് കെ ബാരേമേ.
3: ഹാജി. അമൃതലാൽ ബേഗഡ് ഉൻകാ ജന്മ 30 ഒക്ടോബർ 1928 മേം ഹേ, ഉൻകാ മൃത്യു 6 ജുലൈ 2018 മേം ഹേ. വോ പ്രസിദ്ധ സാഹിത്യകാർ, ചിത്രകാർ ഓർ നർമ്മദാ പ്രേമീ ദേ. വേ നർമ്മദാ നദി സമഗ്ര കെ പ്രമുഖ് ദേ. ഉനോനെ നർമ്മദാ സംരക്ഷൻ മേം ഉലേഖനീ ഭൂമിക നിഭായി ദീ. അമൃതലാൽ ബേഗഡ് നേ പര്യവരൺ സംരക്ഷൺ കെ ലിയേ ഉലേഖനീയ കാം കിയ.
2: ठीक है सबाश बच्चो, क्या है यात्रा वृत्तांत? यात्रा वृत्तांत ये है साहित्य की वह विधा है जिसमें लेखक अपनी यात्रा के दौरान देखे गए स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है. സാഹിത്യത്തിന്റെ ഒരു വിധയാണത്. അതിൽ ലേഖകൻ പോയ സ്ഥലങ്ങളെ കുറിച്ചും അവിടെ കണ്ട ആൾക്കാരെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അതിന്റെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു സജീവമായിട്ടുള്ള യഥാർത്ഥവാദി കലാത്മക വർണ്ണം ചെയ്യുന്നതാണ് യാത്രാ വൃത്താന്ത്. ഇത് കേവലം ഒരു യാത്രാക്ക വിവരൺ നെഹി ഹേ ബൽക്കി പാഠകർക്കോ അത് വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതിനൊരു മതിപ്പ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് അവരത് ചെയ്യുന്നത്. യാത്രാ വൃത്താന്തക്ക് മുഖ്യ തത്വനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ഥാൻ യാ വിവരൺ, അതിൽ സ്ഥാനവും വിവരണം വരുന്നുണ്ട്. പ്രാകൃതിക് സൗന്ദര്യ ദർശനീയ സ്ഥൽ വരുന്നുണ്ട്. സംസ്കൃതി ഔർ രഹൻ സഹൻ കെ ബാരേമേ കഹേതോ, സ്ഥാനീയ റിവാസ്, ഭോജൻ, ഭാഷ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ വേഷവിധാനങ്ങൾ, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും വളരെയധികം വ്യത്യാസം കാണും. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്രാ വൃത്താന്ത എഴുതുന്നവരുടെ ലക്ഷ്യം. ഇതിന്റെ ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉസ് ജഗഹ് കാ ഇതിഹാസ് ഔർ ഭൂഗോൾ, ആ രാജ്യത്തിന്റെ ഇതിഹാസത്തെക്കുറിച്ചും ഭൂഗോളത്തെക്കുറിച്ചുമുള്ള അറിയിപ്പാണത്. ഇനി വ്യക്തിഗത അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ, യാത്രാക്കേ ദൗരൻ ആയി ചുനൌത്തിയാം രോമാഞ്ചൗർ ലേഖകി ഭാവനയും അതിൽ വരുന്നുണ്ട്. യാത്രാ വൃത്താന്ത കാ മഹത്വ ഔർ ഉദ്ദേശിക്കെ ബാരേമേ കഹേ ഹേ തോ ഉസ്മേ ജ്ഞാനവർദ്ധൻ അജാത്ത ഹേ. ജ്ഞാനവർദ്ധൻ ക്യാ ഹേ? ജ്ഞാനവർദ്ധൻ പാഠകർക്കു ഭൗഗോളിക ഓർ സാംസ്കൃതിക് ജാൻകാരി മിൽത്തി ഹേ. അതിൽ നിന്ന് നമുക്ക് അറിവ് നേടണം. ആ ഒരു പർട്ടിക്കുലർ പ്ലേസ്,

0: എപ്പോഴാണ് രൂപം കൊണ്ടത്, അത് എന്താണ്, ഏതാണ് അവിടുത്തെ ആൾക്കാരുടെ രീതികൾ, എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ മനോരഞ്ജൻ വരുന്നുണ്ട്. മനോരഞ്ജൻ പാഠക പർ ബൈട്ടേ യാത്രാ കാ ആനന്ദ ഹോ സക്താ ഹെ. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ. വിഭിന്ന സമാജോ കോ കരീബ് സേ സമച്ചനേക്കാ മൗക. വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആൾക്കാരെ നമ്മൾ അടുത്തറിയാനും അവരോട് ഇടപഴകാനും അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഭവമാണ് അതിലൂടെ പറയുന്നത്. അടുത്ത ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേമേ കഹേ ഹേ തോ ഇതിഹാസ് കെ സമയ് സമാജ ഔർ രാജനീതി കോ സമച്ചാനെ കേളിയെ പ്രത്യക്ഷ പ്രമാൺ സരൾ ശബ്ദവുമേം ഇത് യാത്രാക്കി ഡയറി ക വഹ രൂപ ഹേ ജോ പാഠകോം കോ ലേഖ കി ആംഗോം സേ നൈ ചുനൌതിയ ദിഖാത്ത ഹെ. ഈ യാത്രാവൃത്താന്തം വായിക്കുന്നതിലൂടെ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഭോജന രീതിയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് യാത്രാവൃത്താന്തം നമുക്ക് എഴുതുന്നതും ആ അനുഭവം നമ്മളെ കണ്ണിലൂടെ ആ രീതിയിലുമാണ് ചെന്ന് എത്തുന്നത്. ടീക്കെ ബച്ചു സംശയമാകിയ
1: ഹാജി സാഹിത്യ കി വഹവിത ഹേ ജിസ്നെ ലേഖക് അപ്നി യാത്രാ കോ ദൗരാൻ ദേഖേ ഗൈ സ്ഥാനവും ലോകവും സംസ്കൃതി ഓർ അനുഭവവും ക സജീവ് യഥാർത്ഥവാദി ഓർ കലാത്മക് വർണ്ണൻ കർത്താ ഹെ യഹ് കേവൽ യാത്രാ ക വിവരൺ നഹി ബൽക്കി പാഠക് കോ സ്ഥാൻ വിശേഷ ക ആപാസ് കരാനെ വാലി ഏക രോചക് കഹാനി ഹോത്തി ഹെ.
0: ഠീക് ഹെ യാത്രാ വൃത്താന്ത കെ മുഖ്യ തത്വ കെ ബാരേ മേ ബതാ ദീജിയെ അർപ്പിത.
1: ഹാജി സ്ഥാൻ കാ വിവരൺ പ്രാകൃതിക് സൗന്ദര്യ ദർശനീയ സ്ഥൽ സംസ്കൃതി ഓർ രഹൻ സഹൻ സ്ഥാനീയ രസ്മ റിവാസ് ഭോജൻ ഭാഷ വ്യക്തിഗത അനുഭവ യാത്രാ കെ ദൗരാൻ ആയി ചുനൌത്തിയാം രോമാഞ്ച് ഓർ ലേഖ കി ഭാവനായി ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരി ഉസ് ജഗ കാ ഇതിഹാസ് ഓർ ഭൂഗോൾ ഹേ യാത്രാ വൃത്താന്ത കാ മഹത്വ ഓർ ഉദ്ദേശ ജ്ഞാനവൃത്തൻ പാഠക് കോ ഭൗഗോളിക് ഓർ സാംസ്കൃതിക് ജാൻകാരി മിൽത്തി ഹേ മനോരഞ്ജൻ പാഠക് കർ ബൈട്ടേ യാത്രാ കാ ആനന്ദ് ലേ സക്താ ഹേ.
0: ഠീക് ഹേ അർപ്പിത സബാഷ് ഓർ ചൈതന്യ ആപ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ ഓർ ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേ മേ ബതായിയേ.
2: ഹാ ജി വിഭിൻ സമാജോം കോ കരീബ് സേ സമജ്നേ കാ മൗക ഐതിഹാസിക് ദസ്താവേജ് ഇതിഹാസ് കെ സമയ് സമാജ് ഓർ രാജനീതി കോ സമജ്നെ കെ ലിയെ പ്രത്യക്ഷ പ്രമാൺ സരൾ ശബ്ദോം മേം യഹ് യാത്രാ കി ഡയറി കാ വഹ് രൂപ് ഹേ ജോ പാഠകോം കാ ലേഖ കി ആംഗോം സേ നയി ദുനിയ ദിക്കാത്ത ഹേ.
0: ടീക് ഹെ ബച്ചോ അബി പാഠഭാഗി ഓർ ദേഖ് ലീജിയേ യാത്രാ വൃത്തം റൈൻ ബസേരയെ മേം. റൈൻ ബസേരയൊക്കെ മതലബ് ക്യാ ഹോത്താ ഹേ രാത്രികാല ഷെൽട്ടർ. അപ്പൊ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി തങ്ങാനായിട്ട് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനെയാണ് റൈൻ ബസേര എന്ന് പറയുന്നത്. അമൃതലാൽ വീഗഡ് ആണ്. നമ്മൾ ഓദറിനെ കുറിച്ച് സംസാരിച്ചു. ദേഖ് ലീജിയെ ബച്ചോ പാഠഭാഗ്യോർ തീരെ തീരെ നർമ്മദ അമൃതലാൽ വീഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത ഹേ. പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പചാസ് സാൽ കി ആയു മേം 1977 മേം കി അന്തിം 2009 മേം ഹെ ഇസ് 33 വർഷവും കെ ദൗരാൻ കി ഗൈ കരീബ് 4000 കിലോമീറ്റർ കി പദയാത്രാവും കാ വൃത്താന്ത ഹെ തീരെ തീരെ നർമ്മദ ഈ സിൻസിലെ മേം അപ്പനെ സഹായ ഛോട്ടു കെ സാത്ത് 11 ഒക്ടോബർ കോ കി ഗൈ പദയാത്ര കോ അനുഭവ യഹാൻ ദിയെ ഗേ ഹെ. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദയാത്ര അദ്ദേഹം തന്റെ 50-ാമത്തെ വയസ്സിലാണ് ചെയ്തത്. അത് 1977 മെയിം കി ഔർ അവസാനത്തെ യാത്ര 2009 അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ അദ്ദേഹം ഒരു 4000 കിലോമീറ്റർ പദയാത്രയെങ്കിലും ചെയ്തു കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദയാത്രാ സംഗ്രമത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സിൻസിലെ മേയും അപ്പിനെ സഹായക് ഛോട്ടു കെ സാത്ത് അതായത് അദ്ദേഹത്തിന് ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ യാത്രകളിലുടനീളം അദ്ദേഹം തനിച്ചായിരുന്നില്ല, അദ്ദേഹത്തിന് സഹായം ഉണ്ടായിരുന്നു. 1997 ഒക്ടോബർ 11 അദ്ദേഹം ഏത് പോയിരിക്കുന്നത് ഈ പദയാത്രയ്ക്ക് അനുഭവ യഹാം ദിയെ ഗേഹേം. 1997 ഒക്ടോബർ 11 അദ്ദേഹം പോയ ഈ യാത്രയെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. ദേഖോ രാത്തുകോ തോടി ദീർഘേലിയെ മേം ബാഹർ നികൽ ആയ ഓർ ആകാശ് തലെ ബൈഠ് ഗയ താരെ ഐസാ ലഗ് രഹേ ഥേ മാനോ കിസീനെ ആകാശ് മേം സഫേദ് ദിൽ ബിഖേർ ദിയേ ഹോ ചാന്ദ് നഹീ ഥാ ഇസ്ലിയെ താരെ ഗുൽകർ സാമനെ ആ ഗയേ ഥേ.

ഇപ്പൊ രാത്തുകോ തോടി ദീർഘേലി നമ്മൾ പറഞ്ഞു, പറയിൻ ബസേരി എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ തങ്ങുന്ന ഷെൽട്ടർ ആണ് പറയുന്നത്. അപ്പൊ പകല് മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം രാത്രി ആ ഷെൽട്ടറിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ തോടി ദീർഘേലിയെ മെയിൻ ബാഹർ നികല പുറത്തേക്ക് അദ്ദേഹം ഒന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ്, ആകാശ് തലയെ ബൈട്ട് ഗയ. അപ്പം ആകാശത്തിന്റെ നീച്ചെ താഴേക്ക് ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താരെ ഐസയിലെ ഗ്രഹേഥെ, നക്ഷത്രങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാൻ സാധിച്ചു. എങ്ങനെ വെച്ചാൽ ആകാശമേ സഫേദ് തിൽ ബിഖരെ ഗേ ഹെ, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പം എള്ള് വിതറിയതുപോലെ നമുക്കറിയാം രാത്രികാലങ്ങളിൽ നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ നമുക്ക് വളരെ വെളുത്ത നിറത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് അമൃതലാൽ വേഗഡിന്റെ കണ്ണുകളിൽ വെള്ള എള്ള് നമ്മുടെ ആകാശത്ത് ആകെ വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. ചാന്ദ് നഹീൻ ഥാ ഇസ്ലിയെ താരെ കുൽക്കർ സാം.

0: ಇಕಿನದ ಚಾಂದ್ ನಹೀಂ ಥಾ ಇಸ್ಲೇ ತಾರೆ ಖುಲ್ಕರ್ ಸಾಮನೆ ಆ ಗಯೇ ಹೇ ಥಾ ಅಬ ಉಸ್ ದಿನ ಆಕಾಶ್ ಮೇಂ ಚಾಂದ್ ಬಿಲ್ಕುಲ್ ನಹೀಂ ಥಾ ಇಸ್ಲೇ ಪೂರಾ ತಾರೆ ದಿಖ್ ರಹಿ ಹೈ ಅಮೃತಲಾಲ್ ವೇಗಡ್ ಕೆ ಆಂಖೋಂ ಸೆ ವೋ ಸಬ್ ತಾರೆ ತಿಲ್ ಜೈಸೇ ದಿಖ್ ರಹಾ ಥಾ ಸಮಝ್ ಮೇ ಆ ಗಯಾ ಬಿಚ್ಚು
1: ಹಾಂ ಜಿ
0: ಜೀ ಚೈತನ್ಯ ಆಪ್ ಪಠಿಯೇ
1: ಹಾಂ ಜಿ ರಾತ್ ಕೋ ದೋಡಿ ದೇರ್ ಕೇ ಲಿಯೇ ಮೇಂ ಬಾಹರ್ ನಿಕಲ್ ಆಯಾ ಔರ್ ಆಕಾಶ್ ತಲೇ ಬೈಠ್ ಗಯಾ ತಾರೆ ಏಸೇ ಲಗ್ ರಹೇ ದೇ ಮಾನೋ ಕಿಸೀನೆ ಆಕಾಶ್ ಮೇಂ ಸಫೇದ್ ದಿಲ್ ಬಿಖರ್ ದಿಯೇ ಹೋಂ ಚಾಂದ್ ನಹೀಂ ದಾ ಇಸ್ಲಿಯೇ ತಾರೆ ಖುಲ್ಕರ್ ಸಾಮ್ನೆ ಆ ಗಯೇ ದೇ
0: ಠೀಕ್ ಹೈ ಶಬಾಶ್ ಆಗೇ ದೇಖ್ ಲೀಜಿಯೇ ಅಗಲಾ ಅನುಚ್ಛೇದ್ ಸೂರಜ್ ಚಲ್ತಾ ಹೈ ಅಗೇಲಾ ತಾರೇ ಚಲ್ತೇ ಹೈ ಜಮಾತ್ ಮೇಂ ಅಮಾವಾಸ್ ಕೀ ರಾತ್ ಕೋ ತಾರೋಂ ಕಾ ಭಂಡಾರಾ ಭರ್ತಾ ಹೈ ದಿನ್ ಕಾ ಆಕಾಶ್ ಹೈ ಹೌಸ್ ಆಫ್ ಲಾರ್ಡ್ ರಾತ್ ಕಾ ಆಕಾಶ್ ಹೈ ಹೌಸ್ ಆಫ್ ಕಾಮ್ನಸ್ അപ്പൊ സൂരജ് ചെൽത്താഹേ അപ്പം സൂര്യൻ എല്ലാം പോയിരിക്കുന്നു അകേല സൂരജ് എങ്ങനെയാണ് പോയിരിക്കുന്നത് സൂരജ് ചെൽത്താഹേ അകേല സൂരജ് പോയിരിക്കുന്നത് ഒറ്റയ്ക്കാണ് അപ്പൊ രാവിലെ നമ്മുടെ സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ് ആ സമയത്ത് അവിടെ ആരും അദ്ദേഹത്തിന് കൂട്ടായിട്ട് വരുന്നില്ല അപ്പൊ താരെ ചെൽത്തേഹേ ജമാത്തമേ ജമാത്ത് മതിലെ ഗ്രൂപ്പ് ഒരു ഗാങ് ആയിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത് പക്ഷെ സൂര്യൻ വന്നു പോകുന്നത് എപ്പോഴും ഹമേഷ അകേലാഹേ അമാവാസ കീ രാത്തക്കു താരോം ക ഭണ്ഡാര ഭർത്താവ് നമുക്കറിയാം അമാവാസി ദിവസങ്ങളിൽ നമുക്ക് നക്ഷത്രങ്ങൾ കാണാൻ പറ്റും ഭണ്ഡാര എന്ന് വെച്ചാൽ ഒരു സ്റ്റോർ ഹൗസ് പോലെ അതായത് ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആകാശത്തിൽ നിറഞ്ഞു കാണുന്നുണ്ട് ദിൻക ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ് രാത്ക ആകാശ് ഹേ ഹൗസ് ഓഫ് കാംനസ് അപ്പം രാവിലത്തെ അതായത് ദിൻക ആകാശ് എന്ന് പറയുമ്പോൾ അതിനെ ഹൗസ് ഓഫ് ലോർഡ് ആയിട്ടും രാത്രിത്തെ ആകാശത്തിനെയും ഹൗസ് ഓഫ് കാംനസ് ആയിട്ടുമാണ് ഇവിടെ അമൃതലാൽ വേഗൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ സൂരജ് ചൽത്താഹെ അകേല താരെ ചൽത്തേഹേ ജമാത്തുമേ അമാവാസക്ക് രാത് താരോം ഭണ്ഡാര ഭർത്താഹേ ദിൻക ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ് രാത് ക ആകാശ് ഹേ ഹൗസ് ഓഫ് കാംനസ് സമജ്മേ ആഗ്യ ബച്ചു
1: ഹാജി
0: അർപ്പിത ആ പടിയേ ദിസ് അനുചേത്
1: സൂരജ് ചൽത്താഹേ അകേല താരെ ചൽത്തേഹേ ജമാത്തുമേ അമാവാസ് കെ രാത് കോ താരോം ക ഭണ്ഡാര ഭർത്താഹേ ദിൻക ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ് रात का आकाश है हाउस ऑफ कामनेस
0: ठीक है बेचो इसमें एक सवाल भी आ रही है सवाल ये है दिन का आकाश है हाउस ऑफ लॉर्ड रात का आकाश है हाउस ऑफ कामनेस इससे आप क्या समझा इसका उत्तर ये है यह वाक्य दिन में रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് ഉപ്പരി സദനായിട്ടും ഹൗസ് ഓഫ് കാംനസിനെ നീച്ചിലി സദനായിട്ടുമാണ് അതിൽ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത് ദോനവും സദനവും കെ അധികാർമേ അന്തർ ഹേ അപ്പോ വളരെ ഹൈ ലെവലായിട്ടുള്ളതും ലോ ലെവലായിട്ടുള്ളതും അപ്പൊ രണ്ട് ഇതിലും വളരെ പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ദിൻക ആകാശ് ശാന്ത് ഔർ സ്ഥിർ ഹേ ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻക രാജ സൂര്യ ഹേ സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തേജസ്സുറ്റ ഒരു ഗ്രഹമാണ് അല്ലെ അപ്പൊ നമ്മൾ സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വർണ്ണിക്കാറുണ്ട് അപ്പൊ അതുപോലെ അതിന് കുറച്ച് ഹൈ ലെവലായിട്ടും രാത്രികാല നക്ഷത്രങ്ങളെ കുറച്ചും കൂടെ വളരെ കാംനസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ താഴേക്ക് ലെവലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രാത്രി ആകാശ് ഗതിശീൽ ഹേ ജൈസെ ഹൗസ് ഓഫ് കാംനസ് രാത്രിക്ക് ആകാശമേയും അനേക താരേയും ഓർ ചാന്ദ്രി ഹെ ടീക്ക് സംശയം ആജ്ഞാപിച്ചു
1: ഹാജി
0: ജീ പഹലേ ജീ സമജ്മേ ആഗ്യാപിച്ചു
1: ഹാ ജീ
0: ജീ ചൈതന്യ ആ പഠിയേ ഈ സവൽ കാ ജവാബ്
1: യഹ് വാക്യ ദിൻ ഓർ രാത് കേ ആകാശ് കീ തുൽന ബ്രിട്ടീഷ് സൻസദ് കേ ദോ സദനോം സേ കർത്താ ഹേ ഹൗസ് ഓഫ് ലോർഡ് ഊപ്പരി സദൻ ഹേ ഹൗസ് ഓഫ് കാംനസ് സൻസദ് കീ നീച്ചലി സദൻ ഹേ ദോനോം സദനോം കേ അധികാർ മേ അന്തർ ഹേ ദിൻ കാ ആകാശ് ശാന്ത് ഓർ സ്ഥിര ഹേ जैसे हाउस ऑफ लॉर्ड दिन का राजा सूर्य है रात का आकाश गतिशील है जैसे हाउस ऑफ कामनेस रात के आकाश में अनेक तारे और चांद है
0: ठीक है आज का कक्ष इधर समाप्त हो रहा है
2: धन्यवाद अध्यापिका जी
0: धन्यवाद बच्चों
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിന്ദി പാഠം പഠിപ്പിച്ചത് സ്മിത എസ് വി പഠിച്ചത് ചൈതന്യ മോഹൻ അർപ്പിത ഡി എന്നിവർ പ്രിയ ശ്രോതാക്കളെ ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം കൽഹോനഹോ എന്ന ചിത്രത്തിനുവേണ്ടി സോനു നിഗം ഉദിത് നാരായൺ എന്നിവർ ആലപിച്ചത്.

0: കൽഹോനഹോ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി
1: രാമായണ പാരായണം 13-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: രാവണ മാരീച സംഭാഷണം, മാരീച നിഗ്രഹം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരം പുക്കുസു

0: You can also catch us on our Instagram handle, spice.lame.vanilla.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീറാം, സ്വർണലത എന്നിവർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവിൽ പടുത്തുയർത്തിയ ഈ പച്ചക്കറിത്തോട്ടത്തിന് ഒരു ദശാബ്ദത്തിന്റെ കഥ പറയാനുണ്ട്. വീടിന് തണലും വീട്ടിലെ അന്തേവാസികൾക്ക് ശുദ്ധമായ പച്ചക്കറിയും നൽകുന്ന ഈ ജൈവകൃഷിത്തോട്ടം ഇവിടുത്തെ ഗൃഹനാഥയ്ക്ക് മുടങ്ങാതെ ഒരു വരുമാനവും നൽകിവരുന്നു. പാട്ട് കേൾപ്പിച്ചും റേഡിയോ പരിപാടികൾ കേൾപ്പിച്ചും ചെടികളെ ഉല്ലാസഭരിതമാക്കിയാണ് ഈ വീട്ടമ്മ കൃഷി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഒരു നഗരക്കാഴ്ചയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. നഗരത്തിലെ പ്രധാന ജൈവ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിൽ ഈ വീട്ടമ്മയുടെ പച്ചക്കറികൾ മുന്നിലുണ്ടാകും. പാപ്പനംകോട് മേലേക്കോണത്ത് പുത്തൻ വീട്ടിലെ ശ്രീമതി പത്മ സുരേഷിന്റെ കൃഷിവിശേഷങ്ങളാണ് തെല്ലൊന്ന് വിവരിച്ചത്. ഓണമായാലും വിഷുവായാലും മറ്റ് വിശേഷങ്ങളായാലും ഒരു മുറവുമായി മട്ടുപ്പാവിലെത്തിയാൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് സ്വാദൂറും സദ്യയൊരുക്കാം. ചെറുപ്രയത്നവും ഇച്ഛാശക്തിയും കൈമുതലായുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീമതി പത്മ സുരേഷ് തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
3: നമസ്കാരം ശ്രീമതി പത്മ സുരേഷ്.
4: നമസ്കാരം.
3: ഈ മട്ടുപ്പാവിൽ ഏകദേശം 200 ഗ്രോ ബാഗുകളിലായി എല്ലാത്തരം പച്ചക്കറികളും നട്ടിട്ടുണ്ട്. അവ നന്നായി ഫലസമൃദ്ധമായി നിൽക്കുന്നുണ്ട്. നഗര പ്രദേശത്താണ് താമസിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്കറിയാവുന്ന പോലെ തന്നെ വീടിരിക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഈ ഒരു വീടിന് ആവശ്യമായ, കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും സമൃദ്ധമായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഈ കൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ്
4: കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പൂക്കളോടുള്ള താല്പര്യമാണ് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനോടൊപ്പം വലിയ പരിചയമുള്ളത് കൊണ്ടാവാം എനിക്ക് എന്റെ മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യമുണ്ട്. മുല്ലക്കൃഷിയും ഓർക്കിഡ് കൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രവീന്ദ്രൻ സാറിന്റെ 275 കിലോയുടെ കാച്ചിലിന്റെ കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും സാറാണ് എന്നെ കൃഷിയിലേക്ക്, ഇതിനോടൊപ്പം പത്മയ്ക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞിട്ടാണ് കൃഷി തുടങ്ങിയത്. സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി ഞാൻ ഇന്ന് 11 വർഷമായിട്ട് മട്ടുപ്പാവില് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ പച്ചക്കറിയും വിളയിക്കുന്നു.
3: ഇപ്പൊ ഈ നഗരപ്രദേശത്ത് താമസിക്കുന്ന ധാരാളം വീട്ടമ്മമാർ ഈ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. താങ്കളൊരു പൂർണ്ണസമയ കർഷക എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഈ കൃഷിയിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ പച്ചക്കറി ഇനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്?
4: പയറുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, ബീൻസ് ഉണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വഴുതന, കത്തിരി, പച്ചമുളക്, തക്കാളി, ചെറിത്തക്കാളി,

0: വെണ്ട, വെള്ളരി, കരിമഞ്ഞൾ, നോർമൽ മഞ്ഞളുണ്ട്, പ്രതിഭാമഞ്ഞളുണ്ട്, കൂർക്കയുണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങനെ ഒത്തിരി ഇനം. അതായത് ഞാൻ 11 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നെങ്കിലും ഞാൻ എന്റെ ടെറസിലുള്ള പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ ഓണം ആഘോഷിക്കുന്നത്. വാഴ നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വാഴ നട്ടിട്ടില്ല. അത് കാരണം ഏറ്റൻ വാഴയ്ക്ക് മാത്രമാണ് ഞാൻ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറുള്ളത്.
1: ഇപ്പോൾ ധാരാളം പച്ചക്കറി ഇനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഈ നടീൽ വസ്തുക്കളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അതുപോലെ തന്നെ മണ്ണൊരുക്കുന്നത് മുതൽ അതിന്റെ വളപ്രയോഗം, സാധാരണയായിട്ട് നമ്മൾ ഈ പച്ചക്കറിയിൽ കീടരോഗങ്ങൾ പൊതുവെ കാണാറുണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധി ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളോടൊന്ന് പറയാമോ?
0: അതായത് മണ്ണൊരുക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിന് 2 കിലോ വേപ്പിൻ മുണ്ണാക്ക്, 2 കിലോ എല്ലുപൊടി, 2 കിലോ കുമ്മായം, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ടെറസിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മണ്ണ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ കൃഷി കഴിയുമ്പോഴും ഞാനിതിനെ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് താഴെയിട്ട് ആ മണ്ണിനെ കുമ്മായം, 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിൽ 2 കിലോ കുമ്മായം മിക്സ് ചെയ്ത് നമ്മളത് എന്തെങ്കിലും കൊണ്ട് മൂടിയിട്ടേക്കുക. അതൊരു 16 ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ട് 16-ാമത്തെ ദിവസം നമ്മൾ വേപ്പിൻ മുണ്ണാക്ക് ചിലപ്പോൾ കട്ടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്, നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കുക. 20-ാമത്തെ ദിവസം നമ്മുടെ ഈ മണ്ണും വേപ്പിൻ മുണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടി, ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമുക്ക് കിട്ടണേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, അത് മണ്ണിന്റെ എഫക്റ്റ് മാത്രമേ അതിൽ ഉണ്ടാവൂ, അതിന്റെ ജീവാണുക്കളെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തണലത്ത് ഉണക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ ഫാനിട്ട് ഉണക്കിയെടുക്കുന്നതുമായ ചാണകമൊക്കെയാണ് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. 20-ാമത്തെ ദിവസം നമ്മളിതിനെ നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മീഡിയം എന്തും ആവാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ കെയിനില് കട്ട് ചെയ്തിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ തൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുമ്മായത്തിൽ മുക്കി വെക്കും. കാരണം എന്ന് വെച്ചാൽ അതിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ട്, അപ്പം അത് നമ്മുടെ ചെടികളിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം മുക്കി വെക്കുന്നത്. 3 ദിവസം കുമ്മായം മുക്കി വെച്ചിട്ട് ആ തൊണ്ട് ഗ്രോ ബാഗിലായാലും ഏത് മീഡിയത്തിലായാലും നമ്മളത് ഒരു ലെയറ് ചെറുതായിട്ടൊന്ന് ചരിച്ച് അടുക്കിയതിന് ശേഷമാണ്, കരിയിലകളുണ്ടെങ്കിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിഞ്ഞു കിട്ടും, അത് ഉപയോഗിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നത്. തൊണ്ടെടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കും, അതിൽ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ. ഇതിലാണ് നമ്മൾ വിത്ത് നട ഇത് ഈ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിത്തും നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റത്തില്ല, വിത്ത് ട്രേ ഉണ്ട്, അതിൽ നമ്മൾ മുളപ്പിച്ചിട്ട് അതിൽ നിന്നെടുത്താണ് ഇതിലെല്ലാം നടുന്നത്.
1: ഇത് നട്ട് പൊടിച്ചു വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള പരിചരണം എങ്ങനെയാണ്?
0: ആരോഗ്യമുള്ളൊരു മനുഷ്യനിൽ അസുഖം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചെടി നടുന്ന മണ്ണ് അത് ശക്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ 6 ഇല പ്രായമാവുമ്പോൾ മുതൽ തന്നെ ജൈവ കീടനാശിനികൾ എഴുതി വെച്ചിട്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ട് തന്നെ 2 ദിവസമോ അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചെയ്യാറുണ്ട്.
1: ഇവിടെ വിവിധ തരം പച്ചക്കറികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പലതും ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഇവിടെ കിട്ടുന്ന ഈ ഫലം നമുക്ക് ഈ വീട്ടാവശ്യത്തിന് കഴിഞ്ഞാൽ ധാരാളം മിച്ചം വരുമല്ലോ, അതിൻ്റെ വിപണനം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഞാൻ ഉൾപ്പെട്ട 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കൃഷിഭൂമി, അത് AKG സെന്ററിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുഡൻറ് സെൻറ്റർ എന്ന് പറയുന്ന അവിടെ ഞങ്ങളുടെ എല്ലാ സൺഡേയും ഞങ്ങളുടെ കർഷകർ കൊണ്ടുവരുന്ന പച്ചക്കറി എല്ലാം അവിടെ കൊണ്ടുവന്ന് വിൽക്കാണ്ട് തന്നെ അത് വിറ്റ് പോവുകയും പിന്നെ ജൈവ കർഷകരിൽ നിന്നുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ല വിലയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയുടെ, അതായത് നമ്മുടെ കൃഷി കുടുംബത്തിൻ്റെ, ഇപ്പോൾ അനന്തപുരിയും ഗാന്ധിഭവനും ഫാം ജേർണലിസ്റ്റ് ഫോറവും കൂടെ അവരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന ഒരു വിപണന കേന്ദ്രം ഗാന്ധിഭവനിൽ എല്ലാ സാറ്റർഡേയും നടക്കുന്നുണ്ട്. അവിടെയും ഞങ്ങളിത് വിൽക്കുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, പുറത്തുള്ളതിനേക്കാളും നല്ല വിലയും കിട്ടുന്നുണ്ട്. വളരെ വേഗം തന്നെ വിറ്റ് പോകുന്നുണ്ട്, സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടുള്ള ജൈവം എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്, പുതിയതായിട്ട് അറിഞ്ഞു തന്നെ വരുന്നുണ്ട്.
1: ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊരു നല്ല വരുമാനം കിട്ടുന്നുണ്ടല്ലേ?
0: തീർച്ചയായിട്ടും, കാരണം ഫുൾ ടൈം ഇതിലെ ഇതിന്റെ പുറകിലല്ല, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഈ പറഞ്ഞ പോലെ ജൈവ കൃഷി ആയതുകൊണ്ട് ഇതിന്റെ ഫുൾ ടൈം ഇതിന്റെ കൂടെ വേണമെന്ന് കരുതിയിട്ടാണ് പലരും ഇതിൽ

0: ത്തേക്ക് വരാത്തത്. അത് വെറുതെയാണ്. കാരണം നമ്മുടെ സമയം എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയം ഇവരടുത്ത് പോയാൽ മതി.
1: ഈ വീട്ട് ജോലി കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുമല്ലോ, അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യ? എങ്ങനെയാണ് ഈ പച്ചക്കറിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരു രീതി എങ്ങനെയാണ്?
0: രാവിലെ തന്നെ എണീറ്റ് രാവിലെ അത് അതിനെ പോയി കാണാനൊരു വെപ്രാളമാണ്. കാരണം അതിൽ പൂ വന്നോ എന്നറിയാൻ വേണ്ടി അത്രമാത്രം നമ്മൾ അതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോയി അതിൽ വെള്ളമൊഴിക്കുക. വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇതിപ്പോൾ രാവിലെ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. വെള്ളമൊഴിച്ച് അതിൻ്റെ കീടങ്ങളെല്ലാം നോക്കി അതിൽ ചീത്തയായ ഇലകളെല്ലാം മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ മതി. അതുപോലെ വൈകുന്നേരവും കുറച്ച് സമയം ഒന്ന് വെള്ളമൊഴിക്കുക. ടെറസിലാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യത്തിൽ അധികം വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം ഇതെല്ലാം ഒഴുകിപ്പോവും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതുകൊണ്ടാണ് നമുക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്.
1: ഈ ഒരു മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങൾ നമ്മുടെ കൃഷിഭവൻ നൽകുന്നുണ്ട്?
0: കൃഷിഭവന്റെ കീഴിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർ നമ്മളെ ടൈമിൽ വിളിച്ച് പറയുകയും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലിടുകയും അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഈ പച്ചക്കറിക്കൊപ്പം തന്നെ ധാരാളം ഓർക്കിഡ് കാണുന്നുണ്ട്. ഈ ഓർക്കിഡിൽ നിന്ന് ഇപ്പൊ നമുക്ക് നന്നായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ടോ?
0: ഇപ്പോൾ ഓർക്കിഡ് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഓർക്കിഡ് നല്ല വിലയുള്ളതാണ്, നല്ലൊരു വരുമാന മാർഗവുമാണ്.
1: രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഇതുപോലെ നമുക്ക് ഒരു മട്ടുപ്പാവിലോ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും പച്ചക്കറി നട്ട് പരിപാലിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കെങ്കിലും ശുദ്ധമായ ഒരു ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള പച്ചക്കറികൾ ലഭിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഈ വീട്ടമ്മമാർക്ക് ഈ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
0: അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് അസുഖങ്ങളുടെ പുറകിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അത് വെറുതെയാണ്. നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതിന് വേണ്ടി വരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വേണം, ഒരു മനസ്സ് വേണം. ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം നമ്മുടെ ഈ കൃഷി ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വിത്താണേലും വളമാണേലും ഞങ്ങൾ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും വില്ലിങ്ങാണ്. കൃഷി ചെയ്യുക, എല്ലാവരും കൃഷി ചെയ്യുക. ഞങ്ങളെ കഴിയുന്ന എന്ത് ഹെൽപ്പും ഞങ്ങൾ എപ്പോഴും ചെയ്തു തരുന്നതാണ്.

ടെറസ് കൃഷിയിടമായപ്പോൾ വീടിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ വിളയിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം പോക്കറ്റ് മണിയും. കൃഷി ഒരു പാഷനാക്കിയാൽ ഒരു വിലക്കയറ്റവും നമ്മെ ബാധിക്കില്ല. വിഷം കലർന്ന പച്ചക്കറി വാങ്ങി എന്ന ഭയവും വേണ്ട. സർവോപരി കുടുംബത്തിനാകെ ആരോഗ്യ ഭക്ഷണം കഴിക്കാം. പാപ്പനംകോടുള്ള ശ്രീമതി പത്മ സുരേഷിനെ പോലെ നിരവധി വനിതകൾ പ്രാവർത്തികമാക്കിക്കഴിഞ്ഞ ഈ മട്ടുപാവ് കൃഷി സ്വന്തം കുടുംബത്തിനുവേണ്ടി ഓരോരുത്തർക്കും ചെയ്യാം. അറിവും പ്രോത്സാഹനവും നൽകാൻ കൃഷിഭവനുകളും കൃഷിക്കൂട്ടായ്മകളും സജീവമായി കൂടെയുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
2: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ നിസയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ നിലവിലെ സ്ഥിതിയും പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. വിഴിഞ്ഞം റിംഗ് റോഡ്, വാമനപുരം മണ്ഡലത്തിലെ തെന്നൂർ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കൽ, വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. MLA മാരായ സി കെ ഹരീന്ദ്രൻ, വി മുരളീധരൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ബീന എം, MLA മാരുടെയും MP മാരുടെയും പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാറശാല നിയോജക മണ്ഡലത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൂര്യകാന്തി മികവുത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. പാറശാല മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 515 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ വിജയം കൈവരിച്ച 268 വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി. സ്പെഷ്യൽ വിഭാഗത്തിലുള്ള 12 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. 100% വിജയം നേടിയ 15 പൊതുവിദ്യാലയങ്ങൾക്ക് സൂര്യകാന്തി പുരസ്കാരവും നൽകി. CK ഹരീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെയും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായി കളക്ടറേറ്റിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സമിതി യോഗങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആശയവിനിമയം എളുപ്പമാക്കാൻ ഓരോ പഞ്ചായത്തിലും വനംവകുപ്പിന്റെ ലൈസൺ ഓഫീസർമാരെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ ഷോളണിയിച്ച് സ്വീകരിച്ചു. മഹാസമാധിയിലെത്തി മന്ത്രി കെ മുരളീധരൻ ദർശനവും നടത്തി. തിരുവനന്തപുരം അയ്യങ്കാളി ജലോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. M. വിൻസെന്റ് MLA യുടെ അധ്യക്ഷതയിൽ വെള്ളായണിയിൽ നടന്ന യോഗത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. നിലവിൽ പാലപ്പൂര് ഭാഗത്തു നിന്നും കുളങ്ങര ക്ഷേത്രഭാഗത്തേക്കാണ് മത്സരം നടത്തുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളായണി കല്ലിയൂർ പാലം അടുത്ത വർഷം പൂർത്തിയാകുന്നതോടെ കായലിൽ ഹൊറിസോണ്ടൽ ശൈലിയിൽ ട്രാക്കൊരുക്കി വള്ളംകളി കൂടുതൽ ആവേശകരമാക്കി മാറ്റാനും യോഗത്തിൽ തീരുമാനമായി. ജലോത്സവത്തോടനുബന്ധിച്ച് DTPC യുടെ നേതൃത്വത്തിൽ കാക്കാമൂലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാഗത സംഘം ചെയർമാനായി M. വിൻസെന്റ് MLA യെയും ജനറൽ കൺവീനറായി ജില്ലാ കളക്ടർ അനുകുമാരിയെയും കൺവീനറായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രിയദർശിനിയെയും തിരഞ്ഞെടുത്തു. വെള്ളായണിക്കായലിൽ അടുത്ത മാസം 27-നാണ് അയ്യങ്കാളി ജലോത്സവം നടത്തുന്നത്. സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. പൊതുജനങ്ങളുടെ കുടിവെള്ള കാർഷിക ആവശ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ കുറഞ്ഞ ചെലവിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള യൂണിറ്റ്, ഡ്രില്ലിംഗ് സാമഗ്രികൾ എത്തിക്കാനുള്ള 7 ട്രക്കുകൾ, ഫീൽഡ് പരിശോധനകൾ വേഗത്തിലാക്കാൻ 9 LMV വാഹനങ്ങൾ എന്നിവയാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ ശാസ്ത്രലോകത്തിൽ കാവ്, പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ, ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി.

0: മണികഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
5: ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവ ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹി തോ ആദേശ് ദേനെ കാ സവാൽ ഹി പൈദാ ഹോതാ ഔർ ആദേശ് ദേനെ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹി.
4: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
6: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
4: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ MP വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ

0: അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ രണ്ടാംഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സണായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31 രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് എംഎൽഎ നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറി.

0: ക്കം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS. അവതരണം സീന ആന്റണി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവവും ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തന കേന്ദ്രവുമായ കരളിനെ ബാധിക്കുന്ന സങ്കീർണമായ രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബാറൂക് ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ തകർത്തെറിയാം എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിനും പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന അജ്ഞത, സാമൂഹികമായ മാറ്റിനിർത്തലുകൾ, കൃത്യസമയത്ത് പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കരളാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ്? ലളിതമായി പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന വീക്കത്തെയും കോശക്ഷതത്തെയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും വൈറസ് ബാധ മൂലമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ അമിതമായ മദ്യപാനം, ചില മരുന്നുകളുടെ ദുരുപയോഗം, ഫാറ്റി ലിവർ, സ്വയം പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറുകൾ എന്നിവയും കരൾ വീക്കത്തിന് കാരണമാകാം. വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 5 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. A, B, C, D, E. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. സാധാരണയായി പെട്ടെന്ന് വന്നു മാറുന്ന രോഗമാണിത്. രക്തത്തിലൂടെയും ശരീര സ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമാകാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെയും ഇത് പകരാം. ഇത് ദീർഘകാല രോഗമായി മാറി ലിവർ സിറോസിസിനും കരൾ ക്യാൻസറിനും കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ വർഷങ്ങളോളം ശരീരത്തിൽ തുടരാൻ ഇതിന് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഗർഭിണികളെ ബാധിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളും ഇതിന്റെ നിശബ്ദ ഭീഷണിയും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പലപ്പോഴും ഒരു നിശബ്ദ ഘാതകനാണ്. കാരണം രോഗം വന്ന് കരളിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ പലരിലും വ്യക്തമായ ലക്ഷണങ്ങൾ കാണാറില്ല. എങ്കിലും പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തേണ്ടതാണ്. അമിതമായ ക്ഷീണവും തളർച്ചയും കണ്ണുകളിലും ചർമ്മത്തിലും മൂത്രത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന വേദന, വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം, സന്ധിവേദനയും നേരിയ പനിയും. മഞ്ഞപ്പിത്തം എന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അതൊരു സ്വതന്ത്ര രോഗമല്ല. നാട്ടുചികിത്സകൾ മാത്രം തേടി സമയം കളയുന്നത് കരളിന് ശാശ്വതമായ തകരാറുകൾ വരുത്തിവച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ? പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന പഴഞ്ചൊല്ല് ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. ഒന്നാമതായി ശുചിത്വപാലനം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുൻപും ശൌചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തെരുവോരങ്ങളിൽ നിന്ന് തുറന്നുവച്ച ഭക്ഷണങ്ങളും മലിനമായ വെള്ളത്തിലുണ്ടാക്കുന്ന പാനീയങ്ങളും ഒഴിവാക്കുക. രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കൃത്യമായി പരിശോധിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രികളിലും ലബോറട്ടറികളിലും ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടാറ്റു ചെയ്യുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ ഷേവ് ചെയ്യുമ്പോഴും ബ്ലേഡുകളും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നും ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവ ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെപ്പറ്റൈറ്റിസ്

ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ തികച്ചും സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. നവജാത ശിശുക്കൾക്ക് ജനന സമയത്ത് തന്നെ ആദ്യ ഡോസ് നൽകുന്നത് കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. മുതിർന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയും വാക്സിനേഷൻ ലഭ്യമാണ്. പലരുടെയും ധാരണ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ബാധിച്ചാൽ ചികിത്സയില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് മരുന്ന് രംഗത്ത് വൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 8 മുതൽ 12 ആഴ്ച വരെയുള്ള ഗുളികകൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പൂർണ്ണമായി ഭേദമാക്കാൻ ഇന്ന് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകൾ വഴി രോഗത്തെ നിയന്ത്രിച്ച് കരൾ രോഗങ്ങളിലേക്കോ ക്യാൻസറിലേക്കോ പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തപരിശോധന നടത്താൻ ഭയപ്പെടേണ്ടതില്ല. ഗർഭിണികൾ, ഇടയ്ക്കിടയ്ക്ക് രക്തം സ്വീകരിക്കുന്നവർ, കരൾ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ എന്നിവർ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി സി പരിശോധനകൾ HBsAg, anti-HCV എന്നിവ നടത്തേണ്ടതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയവും നാണക്കേടും ഒഴിവാക്കുക. പരിശോധനകൾ നടത്താനും ചികിത്സ തേടാനുമുള്ള മടി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മദ്യപാനവും അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും ഒഴിവാക്കി കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ നിങ്ങൾക്കാകും. ഓർക്കുക, ആരോഗ്യപൂർണമായ കരൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് വിമുക്തമായ ഒരു കേരളത്തിനായി മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS.

0: ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.
1: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരേ സമിതി തന്നെ നിയമമുണ്ടാക്കുകയും ഫണ്ട് നൽകുകയും ചെയ്യുന്ന നിലവിലെ രീതി മാറുന്നു. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025 പ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കാനും കോളേജുകളുടെ നിലവാരം പരിശോധിക്കാനും ഫണ്ട് വിതരണത്തിനുമായി പ്രത്യേകം കൌൺസിലുകൾ ഉണ്ടാകും.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ, വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും, ശ്രീമതി ലിസി ഫിലിപ്പുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻ കാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടിമെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി പൂക്കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിളകളും കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്കിന്ന് പരിചയപ്പെടാം. അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പ്. ലിസി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, താങ്കള് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊഴിച്ച് പൂക്കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
2: ഞാൻ ആദ്യമായിട്ട്

0: പറയാൻ ഒത്തിരി ഉള്ളത് ബന്ദിത്തയ്യാണ്. പിന്നെ 50 വാഴത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പം ഫലം എടുക്കാറായിട്ടുണ്ട് ഓണത്തിന്. പിന്നെ കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ട്, അത് അമരപ്പയറുണ്ട്, ബീൻസുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ കപ്പ. കുറച്ച് കപ്പയേ ഉള്ളൂ.
1: അവിടെ പന്നിശല്യം ഒന്നും ഇല്ല?
0: പന്നിശല്യം എന്റെ വസ്തുവിനെ, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം പന്നി കയറി മൊത്തം മറിച്ചിട്ട് അത് മൊത്തം തിന്നു. ഒരു മൂട് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം, ഈ പ്രാവശ്യത്തെ എന്റെ കപ്പയിൽ ഇതുവരെ 2 മൂട് എടുത്തതേ ഉള്ളൂ. ബാക്കി ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട്.
1: ഇതുവരെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്?
0: പ്രശ്നമൊന്നും ഇല്ലാതെ.
1: എത്ര സ്ഥലത്താണ് ഇത്? പാട്ടത്തിൽ ഭൂമി എടുത്തല്ലേ നിങ്ങൾ?
0: ഇതിപ്പം 2 ഏക്കർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ബന്ദിത്തൈ നടാനായിട്ട് നമ്മള് 1 ഏക്കറിനകത്ത് പകുതിയോളം നട്ടിട്ടുണ്ട്.
1: അത്രയും ബന്ദിത്തൈ നട്ട്?
0: 2000 ബന്ദിത്തൈ നട്ടിട്ടുണ്ട്.
1: ഓക്കെ. അപ്പൊ ഇത്രയും പൂത്തൈ നടാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റുമെന്ന്?
0: ആശയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചത്, എൻ്റെ കൂടെ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത്. അപ്പം നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിറങ്ങിയാൽ, ഇപ്പം 5 പേരാണ് ആ ബന്ദിത്തൈയുടെ കൃഷി ചെയ്യുന്നത്. അപ്പം 5 പേർക്കും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു വരുമാനം എന്നിൽ കൂടി അവർക്കും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീയിൽ ഇത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ അംഗങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, ഇതൊത്തിരി പ്രയാസമാണ്, ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സൈഡിൽ നിന്നാൽ മതി, ഞാൻ ഇതിനകത്ത് ഇറങ്ങുവാണെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വാർഡ് മെമ്പറിനെ ഞാൻ അറിയിപ്പിച്ചു. അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
1: 5 പേര് കൂടിയാണ് ഈ ബന്ധു കൃഷി ചെയ്യുന്നത്?
0: 10 പേരുണ്ട്.
1: 10 പേരുണ്ട്.
0: 10 പേരുണ്ട്. 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ 10 പേരുണ്ട്.
1: അപ്പൊ ഈ 2000 മൂട് ബന്ധിത്തൈ നടണമെങ്കിൽ അത്രയും തൈ സംഘടിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്?
0: അതാണ് ആദ്യമേ നമ്മൾ മെമ്പറിനോട്, കുടുംബശ്രീ ADSന്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാര്, അങ്ങനെ കൂടുന്നൊരു എല്ലാ മാസത്തിലും നമ്മൾ കുടുംബശ്രീയുടെ യോഗം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അവര് തന്നെ എല്ലാ വാർഡിലും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ആരും ചെയ്തിട്ടില്ല. അപ്പം കൂടുതൽ ആദ്യമേ ഞാൻ 400 തൈക്കാണ് പറഞ്ഞത്. 400 തൈക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞു, ലിസി അത് പോരാ, നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏതിനും നമ്മുടെ പഞ്ചായത്തിനുൾപ്പെടെ നമ്മുടെ കൃഷിഭവനും നമ്മുടെ വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട്, എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും. ഇപ്പം ഞങ്ങൾ 5 യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് തന്നെ 5 യൂണിറ്റ്. ഞങ്ങൾ ഈ തരിച്ചു ഭൂമികളൊക്കെ കിടക്കുന്നത് വാർഡ് മെമ്പറിൻ്റെ ഇതിൽ ചോദിച്ചിട്ട് വാർഡ് മെമ്പറിന് ഇടനില നിന്ന് തന്നെയാണ് കുടുംബശ്രീ വാർഡ് മെമ്പറിന്റെ വസ്തുവും കൊടുത്തിട്ടുണ്ട്.
1: പാട്ടത്തിലെടുത്ത് നമ്മളവിടെ കൃഷി ചെയ്യുന്നു. അപ്പൊ ഈ ബന്ദിപ്പൂവിന്റെ കൃഷി ചെയ്യുന്ന ഓണവിപണിയെ ഉദ്ദേശം വെച്ചാണ്?
0: അതെ അതെ അതെ. ഓണവിപണിയിൽ നമ്മൾ എന്തായാലും ഒരു മലയാളിയും അത്തപ്പൂ ഇടാറ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാവുമല്ലോ പെട്ടെന്നൊരു. അതായത് 3 മാസം കൊണ്ടാണ് ഇത് ഇതിൻ്റെ വിളവെടുപ്പ്. 3 മാസത്തിന് മുൻപേ നമ്മളത് തൈകൾ പഞ്ചായത്തിൽ അറിയിപ്പിച്ചു. അവർ നമ്മുടെ ഉഷയെന്ന് പറഞ്ഞൊരു മേഡമുണ്ട് നമുക്ക് പഞ്ചായത്തിൽ, ആ മേഡത്തിൻ്റെ ഇതിൽ നമുക്ക് എത്ര തൈ വേണം, ആദ്യമേ കിട്ടത്തില്ലായിരുന്നു, എല്ലാ തൈകളും കൊടുത്തു കഴിഞ്ഞ്. അപ്പം ഇനി ഇല്ല ലിസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 400 തൈ തരാം. 400 തൈയുടെ പൈസ അടച്ചു. അപ്പോഴത്തേക്കിന് ഇനിയും തൈകളുണ്ട്, വാങ്ങിക്കുന്ന വേണ്ടവരൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട്, വേണോന്ന് ചോദിച്ചു. അപ്പോഴെ എന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, കൊടുത്തേരെ, ലിസിക്ക് കൊടുത്തേരെന്ന് പറഞ്ഞു.
1: അങ്ങനെ 2000 തൈ വന്നു. അപ്പൊ ഇത് നടാനൊക്കെ എങ്ങനെയാണ്? സ്ഥലമൊക്കെ ഒരുക്കിയത് എപ്പോഴാണ് നട്ടത്?
0: June 5 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഭയങ്കര കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ 1-2 ജോലിക്കാരെ നിർത്തി. ജോലിക്കാരെ നിർത്തിയപ്പോഴത്തേക്കിന് അത് നീങ്ങുന്നില്ലത് കണ്ടപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു, മെമ്പറെ ഇത് നമ്മൾ തീരുമാനിച്ചത് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു JCB വിളിച്ചെങ്കിലേ വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ JCB ഇറക്കി അവിടെ എല്ലാം ഉഴുതുമറിച്ച് അതിൻ്റെ കൂടെ ജോലിക്കാരും, ഞങ്ങൾ പെണ്ണുങ്ങൾ 10 പേരും, പിന്നെ ജോലിക്കാരെ നമ്മളെത്ര, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഈ സാമ്പത്തികം ഇല്ല. അപ്പോൾ 1-2 ജോലിക്കാരെ വിളിക്കുക.
1: ഈ തൈ നടന്നതിന്റെ മുന്നേ എങ്ങനെയാണ് വളപ്രയോഗം എല്ലാം ചെയ്തോ? അതോ
0: ആദ്യമേ നമ്മൾ കിളച്ച് ഉഴുതു മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളതിനകത്ത് കുമ്മായപ്പൊടി ചേർത്ത്, വസ്തുവിനകത്ത് ഈ പുഴുക്കളൊക്കെ

0: പോകാനും അമ്മളത്ത് നിലനിർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി ചിതറി കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടിയിളക്കി നമ്മൾ പിന്നെ തടം പോലെ ആക്കിയിട്ട്, അതായത് നമ്മൾ കോരിയിട്ടു കോരിയിട്ട് നമ്മൾ
1: ഒരു തൈയുടെ മറ്റേ തൈയായിട്ട് ഡിസ്റ്റൻസ് ഒക്കെ നല്ലപോലെ വെച്ചിട്ടാണ്
0: കീപ്പ് ചെയ്തിട്ടാണ്. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് തൈകളൊക്കെ എന്ന് വെള്ളമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളമില്ലാത്തത് കൊണ്ട് അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രയാസം തോന്നി. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നമ്മളെ കണ്ണീരെല്ലാം ആഴ്ത്തുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടില്, രാപകലില്ലാതെ 9 മണി വരെ ഞാൻ അതിനകത്തുണ്ട്. രാവിലെ 6:30 ആകുമ്പോഴത്തേനും വീട്ടിലെല്ലാ ജോലികളും ഒതുക്കിയിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി എൻ്റെ ജോലികളുണ്ട്, ഔട്ട് സൈഡിൽ കുറച്ച് വർക്കിന് പോകുന്നുണ്ട്.
1: നല്ലപോലെ
0: മുട്ട് വന്നു, മുട്ട് വീണ്ടും അത് നമ്മൾ ഓണസമയത്തിന് എടുക്കാനായിട്ട് മുട്ട് വന്നതല്ല, നമ്മൾ നുള്ളിയിട്ട് വീണ്ടും നിർത്തി. ഇനിയിപ്പം ചെന്ന് ഇന്ന് ഞാൻ അതിനകത്തോട്ട് കേറിയിട്ടില്ല, അപ്പം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള.
1: അപ്പൊ ഇതിനു വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഞുള്ളണം മുട്ടുകൾ അധികം വരും ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യമേ അറിയാവുന്നോ അതോ എങ്ങനെയാണ്?
0: ഇല്ല, ആദ്യമേ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് ആദ്യമേ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ ഷേ എന്ന് പറഞ്ഞൊരു മേഡം ഉണ്ട്, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്ന ആ മേഡം എന്റെ കൃഷി സ്ഥലം സന്ദർശിക്കുകയും എനിക്ക് വേണ്ടുന്ന എന്റെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മൊത്തം വേണ്ടതായിട്ടുള്ള ഓരോ സമയത്തെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓരോ സമയത്തെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ക്ലാസ് പഠിച്ചതൊക്കെ മിസ്സായിപ്പോയി. അപ്പോഴത്തേക്കിന് ഓരോ സമയത്തേതും നമുക്ക് വാട്സപ്പിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അതിന് ഉപരി എനിക്ക് CDS എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞൊരു എല്ലാ സമയത്തെ കാര്യങ്ങളൊക്കെ കൊച്ചെ നീ അത് ചെയ്തോ, അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിഗ്നലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും
1: ചെയ്തു പോകുന്നുണ്ട്. ഈ 2000 മൂടുണ്ടെങ്കിൽ ഇത് ഞുള്ളുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു സമയമെടുക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 10 പേരുണ്ട്.
0: അതെ.
1: പിന്നെ ഇതിനൊക്കെ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: വളം ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടുന്ന വളങ്ങളും ഓരോ സമയത്തും, അതായത് മാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മുടെ വിത്തുകൾ വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്, അപ്പം വിത്തും വളവും നമ്മൾ എപ്പോഴും കൊടുക്കണം. കൊടുക്കുന്നതിലുപരി നമ്മളെപ്പോഴും അതിനെ തലോടി, എപ്പോഴും നമ്മുടെ സാന്നിധ്യമാണ് അതിന്റെ വളർച്ച.
1: ഏത് വളമാണ് നിങ്ങൾ ചെയ്തത്?
0: ചാണകം, പിന്നെ പിണ്ണാക്ക് 18-18, 19-19. പിന്നെ നമുക്കറിയാം ഇയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മടത്തോട് ചോദിച്ചിട്ട് ഇന്നതെന്ന് പറയും.
1: പിണ്ണാക്കൊക്കെ നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിന്
0: പുളിപ്പിച്ച് വെള്ളം നല്ല വൃത്തിക്ക് ആഡ് ചെയ്ത്
1: ചോട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ 19-19 എന്ന് പറഞ്ഞാൽ അത് സ്പ്രേ ചെയ്യാൻ
0: ഇച്ചിരി
1: വില കൂടിയ ഇതാണ്.
0: ഞാന് കഴിവിന്റെ പരമാവധി ജൈവവളങ്ങളെ തന്നെ ആശ്രയിച്ച് തന്നെ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ പൊയിലക്കഷായം വെച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെ മത്തിക്കഷായം അത് ചെയ്തിട്ട് അതിനെ അത് ഡൈലൂട്ട് ആക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മത്തിക്കഷായം നമ്മൾ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ട് അത് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ജൈവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 18-18 അടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്
1: എന്തായാലും ഓണം വരുമ്പോഴത്തേനും നല്ലപോലെ ഈ പൂവെല്ലാം വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കിട്ടട്ടെ എന്നുള്ള ആശംസയുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ സൂചിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളിയൊക്കെ വരാറുണ്ടോ?
0: ഭയങ്കര വെല്ലുവിളിയാണ്, അതിനെയൊക്കെ തരണം ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത് മൊത്തം വിഷവസ്തുക്കളാണ്. അപ്പോൾ അത് നമ്മളില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് കായയെ കൊടുത്തുള്ളൂ അത് നല്ലതായിട്ട്, അത് കൊടുക്കണമെന്ന് എൻ്റെ ഒരു താല്പര്യം. പക്ഷെ അത് തന്നെയല്ല, ഇപ്പം നമ്മൾ ഏത്തയ്ക്ക 50 മൂടുണ്ട്, 50 മൂടിൽ എല്ലാ വാഴയ്ക്കകത്തും കൊലയുണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കൂടുതലും. പിന്നെ എനിക്ക് വേറൊരു

0: ഇതും കൂടെ ഉണ്ട്, വൻതേൻ ചെറുതേൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ
1: ക്ലാസ്, പെട്ടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്?
0: നമുക്ക് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പള്ളിയുടെ സ്ഥലത്താണ് ഇപ്പം
1: വെച്ചേക്കുന്നത്. പെട്ടിയുണ്ട്,
0: ഇപ്പം 20 പെട്ടിയുണ്ട്, 20 പെട്ടിയുണ്ട്. അതിനകത്ത് 20 എണ്ണം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. അത്
1: ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്? ഇതിന്റെ വിളവ് ഇതിന്റെ മുന്നേ എടുത്തിട്ടുണ്ട്?
0: എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് നമ്മുടെ കയ്യിൽ വേറൊരാൾക്ക് കൊടുത്താല് അതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. 100 കിലോ, 200 കിലോ, 500 കിലോ, 1500 കിലോ ഒക്കെ ഒരു വർഷം ഞാൻ തേനായിട്ട് കൊടുക്കുന്നുണ്ട്.
1: 20 പെട്ടിന്ന് ഇത്രയും കിട്ടുമോ?
0: 20 പെട്ടിന്ന് അന്ന് എനിക്ക് ഇഷ്ടം പോലെ പെട്ടി ഉണ്ടായിരുന്നു, ഇപ്പം 20 പെട്ടിയേ ഉള്ളൂ.
1: ഇതിൽ നിന്ന് എത്ര ശരാശരി എത്ര കിട്ടാറുണ്ട്?
0: ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഒരു 2 കിലോ 3 കിലോ തേനേ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം കൂടി വന്നാൽ 5 കിലോ തേന്, അതിൽ കൂടുതൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പെട്ടി മേപ്പോട്ട് വെച്ച് നമ്മൾ ഇതിനെ തന്നെ പരിചരിക്കാമെങ്കിൽ 10 കിലോയല്ല, അതിൽ കൂടുതൽ നമുക്ക് വരും.
1: അതായത്
0: ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് വിളവെടുപ്പ് തേനിനെ കുറിച്ച്.
1: മഴയൊക്കെ തുടങ്ങിയ ഒരു ക്ഷാമക്കാലം വരും, ആ സമയം
0: ക്ഷാമക്കാലം നമ്മൾ അതിന്
1: ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ചെറുതേനീച്ച എങ്ങനെയാണ്, എത്ര എത്ര കൂടുണ്ട് അതിന്റെ?
0: 5 കൂടേ ഉള്ളു. ചെറുതേനീച്ച നമ്മള് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, ഇത് കൊണ്ടുവച്ച് അതിന് സേഫായിട്ട് ഒരു ഇടം മാത്രം കൊടുത്താൽ മതി, ആഹാരം കൊടുക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാം കൊണ്ടും അതാകണം നല്ലത്, പക്ഷെ തേനിന് ഗുണമുള്ളതും അതാണ്.
1: തേനിന്റെ ഉൽപാദനം അതിന്റെ കുറവായിരിക്കും,
0: കുറവായിരിക്കും. അത് ഒരു 100 ഗ്രാം 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരു പെട്ടിക്ക് അതൊന്നും നമുക്ക് കിട്ടത്തുള്ളൂ.
1: വൻതേനീച്ചയുടെ പെട്ടികൾ ബന്ധിപ്പൂവൊക്കെ വളർന്നു കഴിഞ്ഞ് പൂവൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ട് വെക്കാമല്ലോ കുറച്ച്?
0: അത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയുന്ന ദൈവമേ അങ്ങനെ വരല്ലേന്ന്. ഈ 19 അടിക്ക് വന്ന് എൻ്റെ ഈച്ച മരിച്ചു, അതിന് അതൊന്നും ഒക്കത്തില്ല. അപ്പൊ ഞാൻ അതാണ് ജൈവമായിട്ട് മുന്നോട്ട് പോവാ. ജൈവവളത്തിനോട് എനിക്കൊരു സ്നേഹം. അപ്പൊ എന്റെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല കൈഫലങ്ങൾ നല്ലതായിട്ട് കൊടുത്താൽ എവിടെയും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീഴ്ച വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നതിലും ഒത്തിരിയൊന്നും നമുക്ക് കിട്ടത്തില്ല കൃഷിയാകുമ്പോഴത്തേക്കിന്. എന്നാൽ ചില കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: വിപണി എങ്ങനെ, ആൾക്കാർ വന്ന് ഡയറക്റ്റ് വന്ന്
0: വിപണിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും? അത് തന്നെയല്ല, നമ്മള് എറണാകുളത്താണ് എന്റെ മരുമോള്. അപ്പൊ അവിടെ നമ്മള് നല്ല തേനൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നത്.
1: ആവശ്യക്കാരറിയാം
0: എന്റെ തേനൊന്നും എന്റെ കൂടെ ഉള്ളവരുടെ തേനും ഞാൻ വാങ്ങിച്ച് വിപണനം നടത്തുന്നുണ്ട്. പക്ഷെ എന്റേത് ഇങ്ങനെ 2 വർഷം 3 വർഷമായിട്ട് ഇരിക്കുന്നില്ല.
1: നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, വിപണി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ എന്തായാലും എപ്പോഴും ആവശ്യക്കാര് കാണുമല്ലോ അല്ലേ? അപ്പൊ ഇത് ഇനിയും എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്? ഇപ്പൊ ഇത്രയും 2000 ബന്ധിപ്പൂ ആദ്യമായിട്ട് ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതേമാതിരി ഇനിയും മാർക്കറ്റൊക്കെ കണ്ടിട്ട് പുതിയ കാര്യം കൂൺ കൃഷിയെ കുറിച്ചൊക്കെ?
0: കൂൺ കൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ടു മുറിയിലാണ് വേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല, മെമ്പർ പറയുന്നുണ്ട്. പക്ഷെ വേറെ കുടുംബശ്രീക്കാർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃഷി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒക്കും. പക്ഷെ അത് അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ട്.
1: ഇപ്പൊ ലിസിമേടെ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള താല്പര്യം കാണിച്ചാൽ നമുക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടും
0: തീർച്ചയായിട്ടും. ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിനോട് പൊരുതിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനൊക്കൂ. അത് 10-20 വർഷം കൊണ്ട് ആരും അറിയാത്തൊരു കർഷകയാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ 2 മക്കളുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള വളർച്ച, ഇതിൽ കൂടിയും കൂടെയാണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇത് ഒരു അതായത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് നീ വന്നി ഒരു കൊല കൊണ്ടുപോ അല്ലെങ്കിൽ കപ്പ കൊണ്ടുപോ എന്ന് പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ട്. അത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യമാണ് ഒരുക്കിയത്.
1: പ്രാവശ്യം ഓണം വരുമ്പോൾ പൂക്കളെല്ലാം കിളിച്ച് ബന്ധിപ്പൂ നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നുള്ളൊരു ആശംസകൾ. താങ്കൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: പൂക്കളിലൂടെയും മറ്റു വിളകളിലൂടെയും വരുമാനം കണ്ടെത്തുന്ന അടൂർ അമ്മകണ്ഠകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം

0: വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല, ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ദ്രവ്യങ്ങളുടെ സംയോജനമാണ്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നിവയാണ് ഈ 5 ദ്രവ്യങ്ങൾ. നൂറ്റാണ്ടുകളായി ആത്മീയ ആചാരങ്ങളിലും ആയുർവേദത്തിലെ ചില ചികിത്സാരീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ. Hello.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 20 സയന്റിസ്റ്റുകൾ പങ്കെടുക്കുന്ന വയനാട് ഇൻവെസ്റ്റേഴ്സ് മീറ്റും കൂടാതെ അവക്കാഡോ കൃഷി പരിശീലനം, പരിപാലന സംരംഭം, സംസ്കരണം എന്നീ വിഷയത്തിൽ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ്.

വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9845582223. മറ്റൊരു ഫോൺ നമ്പർ 7012621314. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുനിസിപ്പൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിലേക്കായി അപേക്ഷ ക്ഷണിച്ചു. 10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മുൻവർഷങ്ങളിൽ ആദരിച്ച കർഷകരെ അവാർഡിനായി പരിഗണിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന കർഷകർ കൃഷിവകുപ്പിന്റെ കതിർ ഐഡി നമ്പർ അപേക്ഷയിൽ രേഖപ്പെടുത്തണം. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ അപേക്ഷകൾ ജൂലൈ 31 കൃഷിഭവനിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470860 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281200673 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 24,800, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 27,000, പാലാ 26,700, ആലുവ 27,300 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,100 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും.

0: കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: സൂയിസൈഡ് Rate of suicide related to paper leakage also has reduced over the last few years.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: Bill ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് മച്ചിലിപ്പട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradio

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish ആവശ്യപ്പെട്ടു.
2: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, accumulative foreign direct investment of over $31 billion, and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശിനും അനീഷ് ഗൌഡയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 പോയിന്റ് ഉയർന്ന് 77,655 നിഫ്റ്റി 265 പോയിന്റ് നേട്ടത്തിൽ 24,250 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 1,05,240 രൂപയും ഗ്രാമിന് 13,155 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി.
4: തൊഴിലാളി മണ്ഡലം.
5: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
6: ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്ത അല്ലെങ്കിൽ AIയോട് ചോദിച്ച എല്ലാ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.

0: അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജിം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു വർക്കൗട്ട് സെലക്ട് ചെയ്യുക, എല്ലാ കാര്യത്തിനും നമ്മൾ ആദ്യം ഒന്ന് പഠിക്കും, എന്നിട്ടായിരിക്കും വരിക. അങ്ങനെ വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോർമലി?
1: ആക്ച്വലി ഒരു ക്ലയന്റിന് സ്വന്തം ലിമിറ്റേഷൻസ് എന്താണെന്ന് നല്ലൊരു ബോധ്യം ഉണ്ടാവണം. ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരായാലും എക്സസൈസിനെ കുറിച്ച് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷെ അവർ കുറച്ച് മുൻധാരണകളുണ്ട് അവർക്ക്. അതെന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്കത് പറ്റുമോ ഇല്ലയോ എന്ന് പോലും അവരെ ചിന്തിക്കുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഹൈലി അത്ലറ്റിക് ആയിട്ട് ഒരാൾക്കുള്ള ഒരു എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ബോഡി ബിൽഡർ ചെയ്യുന്ന എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല. അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള എക്സസൈസുകൾ കൊടുക്കാം. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു റിസ്ക് റേഷ്യോ എന്നൊരു സാധനമുണ്ട്. റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് ചില എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗെയിനിനെ കാട്ടി അതിന് റിസ്കുകളുണ്ട്. പക്ഷെ ഗെയിൻസ് ഉണ്ട് എങ്കിലും റിസ്കിലൂടെ ആയിരിക്കും നമുക്ക് ആ ഗെയിൻസ് കിട്ടുന്നത്. ഒരു സാധാരണ ഒരു നോർമൽ ഡെയിലി ലൈഫ് നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു റിസ്കിലൂടെ ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽറ്റി ലെവൽ പുഷ് ചെയ്തുകൊണ്ട് ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വരുന്ന ഇപ്പോൾ ലൈക്ക് യങ് ജനറേഷൻ വന്നിട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് അവർ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ റെഫറൻസ് എടുക്കുമ്പോൾ അത് എന്തിനാണ് എടുക്കുന്നതെന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. ഈ റെഫറൻസുകൾ ഒരുപാട് കിട്ടും, കാര്യം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈൻ യൂട്യൂബിൽ നോക്കിയാൽ മെറ്റീരിയൽസ് കിട്ടും, പക്ഷേ അയാൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് വെറൈറ്റി വർക്ക്ഔട്ട്സ് വേണം, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാം, പക്ഷേ അയാൾക്ക് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്വന്തം വിലയിരുത്തലുകൾ വേണം. അത് കൂടാതെ തന്നെ അത് കാണുമ്പോൾ നമ്മൾക്കത് പറയാൻ നമുക്കൊരു സജഷൻസ് കൊടുക്കാൻ തോന്നും, ആ സജഷൻസ് അവർ അംഗീകരിക്കുകയും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ലൈക്ക് ആ ക്ലയന്റിനോടൊരു അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള റെഫറൻസ് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാർക്ക് ആൾറെഡി അറിയാം എന്ത് ചെയ്യണമെന്ന്, അയാൾക്ക് ആ മുൻധാരണ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്, പിന്നെ അയാളൊന്ന് നമ്മളത് സംശയം കൂടെ ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ സേഫ്റ്റി രീതിയിലായിരിക്കും, അപ്പൊ അയാൾക്ക് അത് ബോറായിട്ട് തോന്നും, അല്ലെങ്കിൽ അയാൾക്ക് ഈ അറിഞ്ഞുകൂടെ ഈ ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആണോ, അങ്ങനെ ഒരു ചിന്ത വരും. ആക്ച്വലി ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ട്രെയിനറിനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞാത്തത് കൊണ്ടോ അല്ല, പക്ഷേ ഈ ട്രെയിനറിനെ സംബന്ധിച്ച് അയാൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. കാര്യം ഒരു പ്രായമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവരെ പൊതുവെ അങ്ങനെ കൊണ്ടുവരാറില്ല, പക്ഷേ കൊണ്ടുവരുന്നത് കൂടുതലും യങ് ജനറേഷനാണ്. മീൻസ് കോളേജ് പിള്ളേരുകൾ അല്ലെങ്കിൽ ഒരു 25 ബിലോ ഉള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് അവരതിൽ നെഗറ്റീവായിട്ടാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കാണുന്നത് ആ ഒരു സംഭവത്തിന്. അതുകൊണ്ട് തന്നെ ഒരു വളരെയധികം ആൾക്കാർക്ക് ഇഞ്ചുറി വരുന്നതിന് സാധ്യത കൂടുതലൊരു മേഖലയാണ് അത്. എന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത എക്സസൈസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇഞ്ചുറി അതിന് കൂടപ്പുറപ്പായിട്ട് തന്നെ വരും. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൗണ്ടറായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇഞ്ചുറീസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഓട്ടം, ആ ഓട്ടം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷേ ഈ ഓട്ടത്തിന്റെ കൂടെ തന്നെ നമുക്ക് മുട്ടിന് പല തേയ്മാനങ്ങളും മസിലിനുള്ള വലിവുകൾ അങ്ങനെ വളരെ വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും അതിന്റെ കൂടെ വരാറുണ്ട്. അതിന് കൗണ്ടറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്ത് ഗെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അപ്പൊ അത് ചെയ്താൽ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അതൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അവർക്ക് നല്ലതിനായിട്ട് തന്നെ, പക്ഷെ അത് ഒരു പക്ഷേ പലരും അശ്രദ്ധിക്കാറില്ല. അതുപോലെ പല എക്സസൈസിനും പല കാര്യങ്ങൾക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി വർക്കൗട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തണം, അവർക്കത് ആവശ്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം. അവർക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു ഗോളുണ്ട്, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പടിപടിയായിട്ട് തന്നെ പോകണം. അല്ലാതെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക മെറ്റീരിയൽ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് കോപ്പി അടിച്ചാൽ അത് ഒരിക്കലും ഒരു നല്ല ജേണിയിൽ ആയിരിക്കത്തില്ല അത് വരുന്നത്. അതൊരു ലോങ് പ്രോസസ് തന്നെയാണ്.
0: പൊതുവിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ റീൽ വരുമ്പോ നമ്മൾ ഈ ഓരോന്ന് നോക്കിയിട്ട് ഓക്കെ ഓരോന്നിലും ഓരോന്നാണല്ലോ വരുന്നത്, പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോ ഇവര് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട്.
1: അതെന്ന് പറയുന്ന അവരുടെ പ്രസന്റേഷൻ രീതി തന്നെയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രസന്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവൻ ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന് നോക്കി ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചിന്തിക്കുന്നതിന് മുമ്പ് ചെയ്ത് നോക്കിയാലോ എന്ന് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടായാലും നമ്മൾ ഇതിന്റെ അകത്ത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായാലും നമ്മൾ ഒന്ന് ചിന്തിച്ച് ചെയ്തു നോക്കും. ബേസിക്കലി ഇതിപ്പോ എങ്ങനെയാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചെയ്തു നോക്കും. അപ്പം ചില എക്സസൈസുകൾ നല്ല രസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് പറ്റുമായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ചിലതൊക്കെ ഹെവി റിസ്ക്കുള്ള കാര്യങ്ങൾ പലരും കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വന്തമായിട്ടൊരു ബോധ്യത്തിൽ ചെയ്യുക, എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു അറിവുണ്ടാവുക, അത് ബേസിക് ആയിട്ടൊരു നോളജ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഈ പുതിയ പുതിയ എക്സസൈസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
0: പിന്നെ ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, കോമ്പറ്റീഷൻസ് അങ്ങനത്തെ ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്ന ഇതിലുപരി നമുക്ക് ഇത് ഓഫർ ചെയ്യുന്ന വേറെ സാധ്യതകൾ എന്തൊക്കെയാണ്?
1: ആക്ച്വലി കോമ്പറ്റീഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, മിസ്റ്റർ കേരള അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അതുപോലെ കേരളയ്ക്ക് താഴോട്ട് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതുപോലെ എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ സെൽഫ് ഡെവലപ്മെന്റിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇപ്പം എൻഹ

0: എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട് നല്ല എക്സ്പെൻസീവ് ആണ്. ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതി ചെയ്യാൻ പറ്റിയാൽ അത് നല്ലൊരു മാറ്റം തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിന് വരുത്തും. ലൈക്ക് പേഴ്സണൽ ആയാലും കരിയറിൽ ആയാലും അത് നല്ല രീതിയിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഇതൊരു 20% ആൾക്കാർക്ക് പോലും സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്റർനാഷണൽ ലെവലിലായാലും വലിയ രീതിയിൽ ഈ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത്രയും നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതേസമയം നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോമ്പറ്റീഷൻസ് തന്നെ നാച്ചുറലി ഉണ്ട്. ഈ നാച്ചുറലി ചെയ്യുന്ന അതിൻ്റെതായ രീതിയിൽ മീൻസ് കള്ളത്തരമൊന്നും ഇല്ലാതെ ചെയ്താൽ നമുക്ക് നല്ലതായ രീതിയിൽ ബോഡിക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം വരുത്താനായാലും നമുക്കൊരു ശരീരഭംഗി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ദൂഷ്യവശങ്ങൾ എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് സൈഡ്സ് ഈ എൻഹാൻസ്ഡ് രീതി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെതായ കൗണ്ടർ ആയിട്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, എന്റെ സെൽഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് പഠിക്കാനായാലും അതിന്റെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് നോളജ് ബേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമായാലും അത് നല്ലത് തന്നെയാണ്.
1: ഇതിലിപ്പം പറഞ്ഞു നമുക്ക് കുറെ കാര്യങ്ങൾ ഓരോ ദിവസവും ഇൻഫർമേഷൻ ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടിന്യൂസ് ഒരു പഠനവും കൂടെ ഇതിൽ ആവശ്യമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അതിനൊരു ടൈം കണ്ടെത്തുന്നത് ഈ ഷെഡ്യൂളിനിടയിൽ?
0: ഷെഡ്യൂളിനിടയിൽ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പുതിയ ജനറേഷൻ പിള്ളേർ ഓരോന്നൊന്ന് കൊണ്ട് കാണിച്ചു തരുമെന്ന്. അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് അതൊരു ഇൻഫർമേഷൻ ആണ്. എല്ലാവരും അങ്ങനെ അല്ലാതെ എടുക്കുന്നത്. പക്ഷെ എന്റെ പെർസ്പെക്ടീവിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു കാര്യം മുമ്പ് കൊണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ അകത്ത് ഒരു വേറെ സാധ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. പിന്നെ അവർ ഒരുപാട് റെഫർ ചെയ്യും. ലൈക്ക് എല്ലാവരും അല്ല, ചില ആൾക്കാർ നല്ല രീതിയിൽ റെഫർ ചെയ്യും, എന്നിട്ട് ചിലർ അവർ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ നോക്കുക. അത് റിസർച്ച് ചെയ്താൽ മാത്രമേ അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അല്ല ഇപ്പം നമുക്ക് അതിൻ്റെതായ സർട്ടിഫിക്കേഷൻസ് ആയാലും വേറെ പോലെ ഉന്നതമായിട്ട് പഠിക്കാനായിട്ടായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടായാലും എടുക്കണമെങ്കിൽ അതിന് പ്രത്യേക സമയം തന്നെ കണ്ടെത്തിയേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അത് സർട്ടിഫൈഡ് കോഴ്സസ് ആണ്, അതിൻ്റെതായ സമയം അതിനാവശ്യമാണ്. പലതും 3 മാസം 4 മാസം ചിലത് 2 മാസം അങ്ങനെ വരുന്ന കോഴ്സസ് ആണ്. അങ്ങനത്തെ കോഴ്സസ് എടുക്കും. എന്തായാലും നമുക്കിപ്പം നമ്മളുടെ കരിയർ ഒരു പാർട്ട് മാറ്റി വെച്ച് മാത്രമേ നമുക്ക് ആ ഒരു ലേണിംഗ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ റെഫർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് അവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ റെഫർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇടയിൽ ഇപ്പൊ കറന്റ് പോസിബിൾ ആയിട്ടുള്ളൊരു രീതിയുള്ളൂ.
1: ഇപ്പോ ജിമ്മിൽ ആക്ച്വലി ഇപ്പം നമ്മൾ ഓരോരുത്തരും വരുന്നത് ഇപ്പൊ ചിലപ്പോ 1 മണിക്കൂർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്താണ് വരുന്നത്. ആക്ച്വലി ഇപ്പം ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. ഈ വർക്കൗട്ടൊക്കെ മിക്കവാറും കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പം സിമിലർ വർക്കൗട്ട്സ് തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു ബോറടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ടോ?
0: അതെ, അതാണ് ആക്ച്വലി പാഷനേറ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പാഷനായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് ആ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം ഉള്ളിൽ ഉണ്ടെങ്കിൽ അയാൾ എത്ര ചെയ്താലും നമുക്ക് അത് മടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അയാളെ പോലെ ഒരാളായിരുന്നു ആദ്യം. ഓക്കെ, അപ്പൊ അയാൾക്കത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. പക്ഷേ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് അവർക്ക് പൂർണ്ണ ധാരണ ഇല്ലാതായി പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടെന്നല്ല, നമ്മളുടെ ഒരു വിഷമമാണ്. നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് കറക്റ്റ് ചെയ്യത്തില്ല. അവരുടെ സെൽഫ് ഈഗോ ഉണ്ട്, അവരിങ്ങനെ ചെയ്യൂ എന്നൊരു ഈഗോസ്. എനിക്ക് പേഴ്സണലി തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, അയാൾക്ക് അത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ ഫസ്റ്റ് റെസ്പോണ്ടായിട്ട് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അയാളുടെ ഹെൽത്ത് ആണോ നമ്മൾ നോക്കേണ്ടത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ആണോ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അവിടെ. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് അങ്ങനെ ചെയ്യണതിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതേസമയം ആണോ കറക്റ്റ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ടും അയാളുടെ ഹെൽപ്പ് ചെയ്യാനായാലും അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അതിന് കൗണ്ടറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ തോന്നത്തുള്ളൂ. ഇപ്പൊ അയാൾ ആദ്യമേ നമ്മുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം, ഇങ്ങനെ ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്കത് മുൻപോട്ട് പോകത്തില്ല. ഓക്കെ,
1: ഇതുവരെ നമ്മൾ സംസാരിച്ചത് മെയിൻലി വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളെ വർക്കൗട്ടിനെ പറ്റിയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഡയറ്റ്. കാരണം നമ്മൾ പലപ്പോഴും സാധാരണക്കാർ നോർമലി ചെയ്യുന്നത് വെച്ചാൽ കുറെ കഴിച്ചിട്ട് അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ചെയ്യാം. അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ആക്ച്വലി നമുക്ക് ഇപ്പം ഡയറ്റ്

0: ഡയറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു കലോറി എന്ന് പറയും. ആ ഒരു രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ ഇപ്പം നമ്മൾ എന്താണ് അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായ എമൗണ്ട് എല്ലാം ഒരു പ്രൊപ്പോർഷനുണ്ട്, ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ മുമ്പോട്ട് പോകണം. ഇപ്പം നമുക്കിപ്പോൾ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, ഗുഡ് ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ് അങ്ങനെ തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ശരീരത്തിൽ വന്നാൽ മാത്രമേ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ക്വാളിറ്റി ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത് ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടക്കാം. വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടന്നാൽ അയാൾക്ക് ഭാരം കുറയും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരിക്കലും ഒരു നല്ല രീതിയിലായിരിക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ വേറെ കുറെ അസുഖങ്ങൾ അതിൻ്റെ കൂടെ വരും, അൾസർ പോലത്തെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരും.
1: പിന്നെ ചില സമയം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ രാവിലെ കുറെ നേരം കഴിക്കാതിരുന്നിട്ട് വൈകിട്ട് വന്നിട്ട്
0: അതെ
1: മൊത്തം
0: അതെ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ എടുക്കും, എന്നിട്ട് രാത്രി അപ്പൊ പോയി ഭാഗ്യ വലിച്ച് തിന്നും. അതെന്ന് പറയുന്നത് അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അയാൾ അതിൻ്റെതായ രീതിയിൽ എഫേർട്ട് ഇട്ട് പയ്യെ പയ്യെ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ കഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഈ ക്രേവിംഗ് എന്ന് പറയുന്ന സാധനം രാത്രിയാകുമ്പോഴത്തേക്ക് മധുരം കഴിക്കാനുള്ള ക്രേവിംഗ് അതെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. വലിയ കാര്യമായിട്ട് ചിന്തിക്കാത്ത എല്ലാം ചെറുതായിട്ട് ചെറുതിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഒത്തിരി വർണ്ണമുള്ള ഒരാൾ അയാളുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് എടുക്കുമ്പോൾ അയാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ നമുക്ക് അത് കുറയ്ക്കാൻ ശ്രമിക്കാം ആദ്യം. ഇപ്പം ഉച്ചയ്ക്കുള്ള ഊണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഊണിൽ കാലറി ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം, മനസ്സിലായില്ലേ? ആദ്യം അതിൽ നിന്ന് തുടങ്ങാം, പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രോട്ടീൻ ആയിട്ടായാലും ഫൈബേഴ്സ് ആയിട്ടായാലും ഫാറ്റ് ആയിട്ടായാലും കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറുതിൽ നിന്ന് ചെയ്ത് തുടങ്ങി നമുക്ക് നല്ലൊരു ഡയറ്റിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് കൺസേൺ ആണെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ തന്നെ കൺസിഡർ ചെയ്യുക, പുള്ളിയുടെ അടുത്ത് സംസാരിക്കുക, നമ്മളുടെ ലിമിറ്റേഷൻസ് പറയുക, നമ്മളുടെ ലൈഫ് സ്റ്റൈല് പറയുക, നമ്മളുടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പറയുക. അതെല്ലാം അനുസരിച്ചായിരിക്കും ഒരു ഡയറ്റീഷ്യൻ അയാളുടെ ആരുടെയാണ് ആവശ്യം അയാൾക്കുള്ള ഡയറ്റ് കൊടുക്കുന്നത്. ഷുഗർ പ്രശ്നമുള്ള ഒരാൾക്ക് നമുക്ക് വിശന്നടിക്കാൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈം ഇന്റർവൽ കീപ്പ് ചെയ്ത് ഫുഡ് കഴിക്കണം. അപ്പൊ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ഡയറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ പറ്റും. അയാൾ അതിൻ്റെതായ രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഷുഗർ എന്നുള്ള പ്രശ്നം മാറത്തുള്ളൂ, അതുപോലെ തന്നെ അയാളുടെ ശരീരം അതിൻ്റെതായ മെച്ചപ്പെട്ട് വരത്തുള്ളൂ. അപ്പം എല്ലാം അതിൻ്റെതായ രീതിയിൽ സമയത്ത് ക്രമീകരണം അനുസരിച്ച് ക്രമത്തിൽ കഴിക്കുക. അതുപോലെ ഉറക്കമുണ്ട് ഇതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് വരുന്ന, ഡയറ്റിന്റെ ഭാഗം പോലെ ഒരു സംഭവമാണ് ഈ ഉറക്കം. ഈ ഉറക്കം ശരീരഭാരം കുറയ്ക്കാനായാലും കൂട്ടാനായാലും ഒരുപോലെ ആവശ്യമുള്ള സാധനമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അതുപോലെ വെള്ളം കുടിക്കുന്നത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരീരം മാറ്റിയെടുക്കുന്നതിൽ ഇതെല്ലാം ഒരു ഘടനയാണ്. ഓക്കെ, അപ്പം അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ. അതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്.
1: ഫിറ്റ്നസ് മേഖലയെ പറ്റി ഒരുപാട് പേര് പഠിക്കുന്ന കാലമാണ്, ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കാലം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരോടായിട്ട്, ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നവരോടായിട്ട് പറയാനുള്ള കാര്യം എന്താണ്?
0: ആക്ച്വലി നല്ല കാര്യം തന്നെയാണ്, എല്ലാവരും ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഫിറ്റ്നസിനെ കുറിച്ച്. ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാണോ, അത് സ്വന്തം നേരിൽ ജോലി ചെയ്യാനാണോ, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, അവരുടെ മനസ്സനുസരിച്ച് അവരുടേതായ കഴിവ് നോക്കിയിട്ട് വേണം അയാൾ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ. എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഇന്റർനാഷണൽ ഡിപ്ലോമ എടുത്തുകൊണ്ട് നമുക്ക് പുറത്തു പോകാമെന്ന് വിചാരിച്ചാൽ സ്കില് ആദ്യം ഉണ്ടാവണം. സ്കില് നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ ചൂസ് ചെയ്യുക, അത് അതിൻ്റെതായ രീതിയിൽ പഠിക്കുക, മെറ്റീരിയൽസ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഏത് തരം സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. വെറുതെ ചവറ് കണക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് ഉപയോഗമില്ല, അതിൻ്റെതായ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ്. ഇത് ആക്ച്വലി കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. കുറച്ച് ചിലവ് എന്ന് പറയുമ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു സംഭവമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വർഷാവർഷം നമുക്കതിനെ ലൈസൻസ് പോലെ പുതുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം UAE റെപ്സ് അല്ലെങ്കിൽ UAE സർട്ടിഫിക്കേറ്റ് ആയിട്ടുള്ള റെപ്സ് പോലെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ വർഷാവർഷം നമ്മളത് പുതുക്കണം, അതിന് കുറച്ച് കോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ജിം ഇടാനുള്ള ഒരാളാണെങ്കിൽ ബേസിക് ആയിട്ടൊരു പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കേഷൻ എടുത്താൽ മതിയാവും. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനും മാത്രമാണെങ്കിൽ അതിനെന്റെ ആവശ്യമേ ഉള്ളൂ. അതേസമയം അയാൾക്ക് പുറത്തു പോകണം, US, UK അല്ലെങ്കിൽ UAE പോലുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആരടുത്താണെന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക, ഓൺലൈൻ നോക്കി അതിൻ്റെ റെഫറൻസ് ഉണ്ടാവും, ആ റെഫറൻസ് നോക്കുക, അവർ തരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക, അതിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് എടുക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ

0: പറഞ്ഞു പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും, അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു, താങ്ക് യു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 0305 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 0305.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: of a national political party. Responding to the charges, Leader of the House, J.P. Nadda, said it was a normal law and order case. He said the police has to act accordingly. The union minister also said that any student who indulges in activism faces such actions. He said he too was a student activist and faced similar action. He said even he was arrested from the classroom during the emergency. After Mr. Nadda's response, Chairman C.P. Radhakrishnan proceeded with the scheduled zero-hour submissions. Meanwhile, opposition members continued sloganeering, following which he adjourned the House till 12 noon. Before adjourning the proceedings, the chair warned the protesting members not to enter the well of the House. However, when House met at 12 after an adjournment for about 40 minutes, the opposition continued its protest, demanding Home Minister Amit Shah's presence in the House. Following this, Chairman C.P. Radhakrishnan adjourned the House till 2 p.m. The Rajya Sabha has been witnessing repeated disruptions since the beginning of the monsoon session on July 20. The government on Wednesday informed the Rajya Sabha that cyber frauds have nearly tripled in the country from 10,395 in 2020 to 29,758 in 2024, with Telangana accounting for the highest numbers of cases in 2024. In a written reply to a question in the Rajya Sabha, Minister of State for Home Affairs Bandi Sanjay Kumar said data published by the National Crime Records Bureau NCRB showed that the number of cyber fraud cases were 10,395 in 2020, 14,007 in 2021, 17,470 in 2022, 19,466 in 2023, and 29,758 in 2024. Among the identified categories in 2024, online banking fraud accounted for the highest number of cases at 4,659, followed by credit or debit card fraud, 3,829, marketing or investment fraud at 3,044, ATM fraud at 1,659, fraud call or wishing 1,264, gaming app or website fraud 1,019, OTP fraud 965 and e-wallet or UPI fraud at 723. The minister said separate data under gaming apps or websites, marketing or investment fraud, fraud call or wishing and e-wallet or UPI fraud has been maintained only since 2024. Statewide data showed that Telangana recorded the highest number of cyber fraud cases in 2024 at 18,922, followed by Bihar at 4,020, Maharashtra 2,827 and Odisha 1,546. The minister said the NCRB does not maintain data on the amount of money lost or recovered in cyber fraud cases. He said the Ministry of Home Affairs has set up the Indian Cybercrime Coordination Centre, I4C, to tackle cybercrimes in a coordinated manner. The government has taken measures to strengthen cyber policing, which includes the Samanvay platform for data sharing and analytics, the Cyber Fraud Mitigation Centre, the Sahyog portal, the Joint Cyber Coordination Team, the Cyber Criminal Suspect Registry, the Cyber Commando Program, National Digital Investigation Support Centres, a standard operating procedure for complaint handling, and nationwide public awareness campaigns. And that's all in Parliament Review.
1: Aakashvani. Pathathikal Jananmake. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം,

0: അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെടുത്തി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 5 സ്ത്രീ

0: ഉൾപ്പെടെ 8 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങി. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 49 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ചുമട്ടു തൊഴിലാളി നിയമം പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ മേഖലകളിലെ കയറ്റിറക്ക കൂലികൾ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി അനീനെ ആണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിതിൻ രാജ് വീണു മരിച്ച സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് 3.0 ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. പോൽ ബ്ലഡ് സംവിധാനത്തിലൂടെ 60,626 യൂണിറ്റ് രക്തം ആവശ്യക്കാർക്ക് ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി കേരള പോലീസ്. രക്തം ആവശ്യമുള്ളവർക്കും സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കും ഈ സേവനം ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസ് വകുപ്പിന്റെ പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ തിരുവനന്തപുരത്ത് സെമിനാർ നടത്തും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലേറ്റ് അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ചത്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 53 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ടൈപ്പ് ഒക്കെ അനുസരിച്ച് ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നവർ വിചാരിച്ചു. പക്ഷേ ഈ പ്രായത്തിൽ ഇനി ജാവയും പൈത്തണൊന്നും പഠിക്കാൻ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എന്ന് പറഞ്ഞു ഞാൻ അവളോട് ഈ ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ.
1: ടീച്ചർ, ഇതൊക്കെ വളരെ പഴഞ്ചൻ ആശയങ്ങളാണ്. നമ്മൾ ഇന്ന് പറയുന്നത് ഏറ്റവും മികച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷാണെന്നാണ്. അതായത് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും കോഡിംഗിന് ഇല്ലാത്ത ആർക്കും അവർക്ക് ആവശ്യമുള്ള ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
0: ശരിക്കും
1: അതെ, ഇത് ആഗോളതലത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ യാതൊരുവിധ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പലതരം ആപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ നോ കോഡ് ആപ്പ് ഡെവലപ്മെന്റ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്.
2: ഇതൊക്കെ ഉള്ളതാണോ സാറേ? ഒരു വരി കോഡ് പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ?
0: സാർ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടോ?
2: അതുമല്ല, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിനോ മൊബൈലിനോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാക്ക്ഗ്രൗണ്ടിൽ കോഡിംഗ് ഒന്നും ഇല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
1: തമാശയല്ല ടീച്ചറെ, ഞാൻ ലൈവായി കാണിച്ചു തരാം. നമ്മൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു ടെക്സ്റ്റ് ബോക്സ് വേണമെങ്കിൽ അത് ടൂൾ ബാറിൽ നിന്ന് വലിച്ച് സ്ലൈഡിലേക്ക് വയ്ക്കുന്നു. ഒരു ചിത്രം വേണമെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നു, അതിന്റെ വലിപ്പം മാറ്റുന്നു, കുറയ്ക്കുന്നു. അതിന് നമ്മൾ കോഡ് എഴുതാറുണ്ടോ?
0: ഇല്ല.
1: അതുപോലെ തന്നെ നോ കോഡ് ആപ്പുകളുടെയും പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഇതിലൊരു വിഷ്വൽ ഇന്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ, ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന പേജ്, അത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആപ്പിൻ്റെ ഫ്രണ്ട് എൻഡിൽ ഇന്ന ഒരു ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് സഹായിക്കുന്ന ടൂളുകൾ എടുത്തിട്ട് അതിനകത്ത് ആ ബട്ടൺ അവിടുന്ന് ഡ്രാഗ് ചെയ്ത് നമ്മൾ കാണേണ്ട സ്ഥലത്തേക്ക് വയ്ക്കുന്നു. അത് താഴെ വയ്ക്കണം, മുകളിൽ വയ്ക്കണം ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിൻ്റെ കളറും നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, ഇതിൻ്റെ വലുപ്പം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനൊന്നും പിന്നിലെ കോഡ് അറിയണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ഇന്നത്തെ നിലയിൽ.
0: അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ശേഖരിക്കാനും അവരുടെ ഓർഡറൊക്കെ കൃത്യമായിട്ട് എടുക്കാനും ഇതിൽ പറ്റുന്നതാണോ ശിവൻ സാറ് പറയുന്നത്? ഈ ഒരു ഡേറ്റാ ബേസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ അല്ലേ പറയുന്നത്? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: അതെ ടീച്ചറെ, ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫ്രണ്ട് എൻഡിനെ പറ്റിയാണ്. ടീച്ചർ പറഞ്ഞത് ഇതിന്റെ ബാക്ക് എൻഡിനെ പറ്റിയാണ്. ഡാറ്റ സൂക്ഷിക്കുന്ന സ്ഥലം, നമുക്ക് പരിചയമുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സ്. അതിൽ ആളുകളുടെ പേരും അഡ്രസ്സും ഒക്കെ ഒരു ഡാറ്റാബേസ് പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ നേരത്തെ ഫ്രണ്ട് എൻഡുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനും പറ്റിയ ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗ്ലൈഡ് എന്ന് പറഞ്ഞ ടൂളുണ്ട്, അഡാലോ എന്ന് പറഞ്ഞ ടൂളുണ്ട്, ഫ്ലട്ടർ ഫ്ലോ എന്ന് പറഞ്ഞ ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വീഴ്ത്താൻ ഇപ്പോൾ പറ്റും.
2: സാറേ, അപ്പോൾ ഈ സയൻസ് കിറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കേ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാൽ ചാറ്റ് വഴി ചോദിക്കാനൊക്കെ പറ്റുമോ? അതുപോലെ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടേ അത് അതിന്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോഗിൻ ചെയ്ത് കാണാനൊക്കെ പറ്റുന്ന ഒരു ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ?
1: പിന്നെ എന്താ ടീച്ചറേ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചറിന്റെ കൂട്ടുകാരിയുടെ സയൻസ് കിറ്റ് മേടിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക. ആ ലിസ്റ്റിൽ എന്തൊക്കെയുണ്ടാവും? പേരുണ്ടാവും, അവർ മേടിച്ച സാധനത്തിന്റെ മോഡൽ ഉണ്ടാവും, മേടിച്ച ദിവസം ഉണ്ടാവും, പൈസ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഗ്ലൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റയെല്ലാം ഒരു മൊബൈൽ ആപ്പ് ഇന്റർഫേസ് എന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മോഡലിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
0: സാറേ, അപ്പോൾ ഒരു സംശയം, ഈ ആപ്പിലൂടെ പേയ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അത് സുരക്ഷിതമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്ന് ഉറപ്പാണോ?
1: ടീച്ചറേ, നമ്മുടെ ഈ സംശയങ്ങളെല്ലാം ഇത് പഴയ കഥകളാണ്. പണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒരു ഡെവലപ്മെന്റ് ടീം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ടീം തന്നെ അവരുടെ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഓരോ കാര്യത്തിനും അതിന് വൈദഗ്ധ്യമുള്ള ടൂളുകളുണ്ട്. ടീച്ചർ പറഞ്ഞ പേയ്മെൻ്റ് ആണെങ്കിൽ ആ പേയ്മെൻറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പല പല മോഡൽസ് ഉണ്ട്.

0: ഓ, എന്നാ ഒരു മഴയാ. ആ, നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? എന്തായി മറ്റേ ബിസിനസിന്റെ കാര്യമൊക്കെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ലീൻ സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണല്ലോ. ഫ്രണ്ട്സ് ബിസിനസ്സൊക്കെ തുടങ്ങിയായിരുന്നു.
1: പിന്നെ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ സാറ് പറഞ്ഞനുസരിച്ചേ ഒരു സയൻസ് കിറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ലോക്കൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കുറച്ച് പേരൻസിനൊക്കെ അയച്ചു കൊടുത്തു. അവർക്കൊക്കെ അതിൽ വലിയ താല്പര്യമാണ്. ഈ സയൻസ് കിറ്റേ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല, എക്സ്പീരിമെന്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസും ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇടയ്ക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവർ പക്ഷേ പല കമ്പനികളെയും സമീപിച്ചു. അതിൽ ചില കമ്പനീസ് പറയുന്നത് ലക്ഷങ്ങൾ കൊടുക്കണം ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ്.
0: എന്തായി ബിന്ദു ടീച്ചറിന്റെ അവസ്ഥ? എന്താ?
2: ആ, എന്റെ അവസ്ഥയല്ല, എന്റെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചിരുന്നു. സോപ്പാണല്ലോ അവള് തിരഞ്ഞെടുത്തത്. അപ്പൊ സോപ്പ് എളുപ്പത്തിൽ ഓർഡർ ചെയ്യാനും ഓർഡർ ചെയ്യുന്നതിന് മുൻപ് അവർക്ക് സ്കിൻ

0: ഇപ്പോൾ റേസർ പേ ഉണ്ട്, സ്ട്രൈപ്പ് ഉണ്ട്, ഇവരൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വയ്ക്കാൻ പറ്റിയ പ്ലഗിൻസ് തരും. നമ്മളത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വയ്ക്കുക, അതിൻ്റെ ബാക്ക് എൻഡിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ സുരക്ഷിതത്വമൊക്കെ അവരുടെ ഉത്തരവാദിത്വമാകും. അപ്പോൾ അതും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ
1: സാറേ, സാറ് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഈ നോ കോഡ് പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആപ്പുകൾ, വലിയ വലിയ ഐ ടി കമ്പനികൾ കോഡ് എഴുതി ഉണ്ടാക്കുന്ന ഒഫീഷ്യൽ ആപ്പുകളുടെ അത്രയും എഫിഷ്യൻസി ഉള്ളതായിരിക്കുമോ? ആളുകൾക്കിത് സാധാരണ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ സാറേ?
0: ആ, ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ട് തരത്തിലാണ് നമുക്കിപ്പോൾ ഈ ടൂൾസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് PWA, പ്രോഗ്രസീവ് വെബ് ആപ്പ് എന്ന രീതിയിലുള്ളത്. ഇത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നും കളയാതെ ലിങ്ക് വഴി നേരിട്ട് നമ്മുടെ ഫോണിനകത്ത് ഒരു ഹോം സ്ക്രീനിൽ ആപ്പ് പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ലിങ്ക് പോലെ ഇരിക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പക്ഷേ ആ ലിങ്കിലേക്ക് ആയിരിക്കും പോകുന്നത്.
2: അതുകൊണ്ട് നമ്മുടെ ഫോണിലെ സ്പേസ് ഒന്നും
1: പോകത്തില്ല.
0: കറക്റ്റ്. അപ്പോൾ ഈ ഗ്ലൈഡ് പോലുള്ള ടൂളുകൾ ഇങ്ങനെയാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ രീതിയാണ് ഈ നേറ്റീവ് ആപ്സ്. ഇപ്പോൾ അഡാലോ, ബബിൾ അല്ലെങ്കിൽ ഫ്ലട്ടർഫ്ലോ, ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നേറ്റീവായിട്ടുള്ള ആപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടൂളുകൾ ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നമുക്ക് ആപ്പിൾ സ്റ്റോറിലോ ഗൂഗിൾ പ്ലേയിലോ ഒക്കെ നമുക്ക് ഔദ്യോഗികമായി ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ പ്ലാറ്റ്ഫോമിനൊക്കെ, ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും ആപ്പിൾ സ്റ്റോർ ആയാലും, ഇവർക്ക് ചില കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോഡിന് ആ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് പബ്ലിഷ് ചെയ്യാനും പറ്റത്തുള്ളൂ. പൊതുവേ നമ്മൾ ഈ നോ കോഡ് ടൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ആപ്പുകൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നത് തന്നെയാണ്.
1: അപ്പോൾ എഞ്ചിനീയറിംഗും കോഡിംഗും ഒന്നും പഠിക്കാതെ തന്നെ ആപ്പ് ഉണ്ടാക്കാന്നാണോ ശിവൻ സാറ് പറയുന്നത്?
0: അത്ര ലളിതമായി ഞാൻ പറയില്ല. ഇത് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ അടുക്കളയിൽ ഒരു പായസം ഉണ്ടാക്കണം, നമ്മുടെ രീതിക്ക് ഉണ്ടാക്കാം. കല്യാണത്തിന് വയ്ക്കുന്ന പോലെ നല്ലൊരു പായസം നല്ലൊരു പാചകക്കാരനെ കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ തൽക്കാലത്തെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന പായസം മതിയാവും. ഇതിനെ അങ്ങനെ കണ്ടാൽ മതിയാവും. അപ്പോൾ ആർക്ക് വേണോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം പോലെ തന്നെയാണ് ഇതിലെ പല ആപ്പുകളും. പക്ഷേ അത് ആ പായസത്തിന് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവും.
1: അതായത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നല്ല,
0: നമ്മുടെ വലിയ ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന ആപ്പുകൾ ഒക്കെ ഇതിൻ്റെ അവസാന വാക്കാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഈ ടൂളുകൾ നമ്മളെ സഹായിക്കും, പക്ഷേ ഇതിനെ ഒരു പക്ഷേ ഇതിന് ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മറ്റ് കാര്യങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പോസിബിളാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആപ്പ് ഉണ്ടാക്കാൻ സമീപിച്ചപ്പോൾ കമ്പനി 500,000 പറഞ്ഞു. ആ 500,000 ആപ്പ് തൽക്കാലം ചിലപ്പോൾ ആവശ്യം ഉണ്ടായി വരത്തില്ല. നമുക്ക് ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റാണ് ഇറക്കേണ്ടത്, അതിനൊരു ചെറിയൊരു ആപ്പ് മതിയാവും. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള സാധനം ഉണ്ടാക്കാം. നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങളൊക്കെ എന്തായാലും നിറവേറിപ്പോകും.
1: സാറേ, അപ്പം ഞങ്ങൾക്കും ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ?
0: ആർക്കും പഠിക്കാം. ടീച്ചർ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു നോ കോഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ആർക്കും ആപ്പ് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഏത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും പോലെ തന്നെ ഇതും ഒരു സ്കില്ലായി കണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പാചകം ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ നമ്മൾ പായസം ചെറുതായി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നിർത്തുകയല്ലോ, നമ്മളത് നന്നാക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോംപ്റ്റുകൾ നന്നാക്കേണ്ടതായിട്ട് വരും, നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ മാറ്റേണ്ടതായിട്ട് വരും. ഒരു ടൂൾ ഉണ്ടാക്കുന്ന കോഡിനെ മറ്റൊരു ടൂൾ കൊണ്ട് ചിലപ്പം നമ്മൾ നന്നാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. നമ്മൾ ഏതൊരു സ്കില്ലും പഠിക്കുന്നത് പോലെ ഈ ടെക്നീക്സ് കൂടെ നമ്മൾ പഠിക്കണം. ഇതിനൊരു നോളജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു ടൂളിനെ കൊണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റിംഗ് മെഷീനെ കൊണ്ട് നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന ഇന്ന രീതിയിൽ ഇത് ചെയ്യണം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആയിക്കഴിയാൻ നേരത്ത് ഇത് ആർക്കും പഠിക്കാവുന്ന, എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമായി മാറും.
1: അപ്പോൾ അന്ന് സാറ് കുട്ടികൾ വഴക്കിടുന്നതിൻ്റെ നമ്മൾ പരിഹാരം കാണുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പറയണം എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിനോട് പറയുന്നതിനും ഒരു രീതിയുണ്ട് എന്നാണ് സാറ് പറയുന്നത്.
0: ഏതാണ്?

0: ഉണ്ടാക്കാം കോഡില്ലാതെ. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ. ആരണ്യ കേരളം.
1: ഇരവികുളം ദേശീയോദ്യാനം.
2: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്നു പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
0: ആരണ്യ കേരളം.

ಆಕಾಶವಾಣಿ ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം ദേവദേവ കലയാമിതേ, സ്വാതി തിരുനാൾ കൃതി, മായാമാളവഗൗളരാഗം, രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ജ്വാല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, വസന്ത എന്നിവർ ആലപിച്ചത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ശേഖർ ആർക്കിയുടെ സംഗീതം. പി ജയചന്ദ്രൻ, പി സുശീല എന്നിവർ ആലപിച്ചത് ചിത്രം മിസ് മേരി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്.
1: ആഷാഢമാസത്തിലെ പൗർണമിയാണ് വ്യാസപൂർണിമയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ കൃഷ്ണദ്വീപായനൻ എന്ന വേദവ്യാസന്റെ ജന്മദിനമാണ്. അതിനാൽ ഈ ദിനം ഗുരു പൂർണിമ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളെ വ്യസിച്ചതും ബ്രഹ്മസൂത്രം, മഹാഭാരതം, 18 പുരാണങ്ങൾ ഇവ രചിച്ചതും വ്യാസഭഗവാൻ തന്നെ. വേദങ്ങളെ നാലായി വിഭജിച്ച് ഓരോ ഭാഗത്തെയും ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ തൻ്റെ ഓരോ ശിഷ്യന്മാരെ വശംപായനൻ, ജൈമിനി, പൈലൻ, സുമന്തു എന്നിവരെ പഠിപ്പിച്ചു. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തി ലോകത്തെ ദീപ്തമാക്കിയതിനാൽ വേദവ്യാസനെ ആദിഗുരുവായി കണക്കാക്കുന്നു. അതുപോലെ അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ അവതാരമായും കണക്കാക്കുന്നു. അധ്യാത്മരാമായണത്തിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ വന്ദനം ശ്രദ്ധിക്കാം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. അതുപോലെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വേദവ്യാസന്റെ ഈശ്വരീയത വെളിവാകുന്നുണ്ട്. സമസ്ത അറിവുകളുടെയും ഉറവിടമായതിനാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നൊരു ചൊല്ലുണ്ട്. വ്യാസൻ കൗരവന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിദുരരുടെയും പിതാവ് കൂടിയായിരുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രവുമായി അദ്ദേഹം. വേണ്ടപ്പോഴൊക്കെ ഭരണാധിപന്മാർക്ക് മാർഗദർശനം നൽകിയ അദ്ദേഹത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞിരുന്നു അത്രേ. വ്യാസൻ ഒരു കവി മാത്രമായിരുന്നില്ല, ചരിത്രകാരൻ, ഇതിഹാസകാരൻ, ശാസ്ത്രകാരൻ, സജീവോത്തമൻ, രാജ്യമീമാംസകൻ, വൈദികൻ, ഗുരുവര്യൻ, ഇങ്ങനെ പലതും കൂടിയായിരുന്നു. മുൻ പറഞ്ഞ വിധം ബൃഹത്തും വിസ്തൃതവുമായ രചനകൾ നിർവഹിച്ചിട്ടും മനസ്സിന് ശാന്തി ലഭിക്കാതെ ദുഃഖിതനായിരുന്ന വേദവ്യാസന്റെ മുന്നിലെത്തിയ ബ്രഹ്മർഷിയായ നാരദൻ വ്യാസന്റെ ദുഃഖകാരണം മനസ്സിലാക്കുകയും ഭഗവാന്റെ കഥ എഴുതുവാൻ ഉപദേശിക്കുകയും ചെയ്തു.

0: തുടർന്ന് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെടുകയും വ്യാസൻ ദുഃഖമുക്തൻ ആവുകയും ഉണ്ടായി. ഭാരതവും സനാതന സംസ്കാരവും നിലനിൽക്കുന്നത് വാൽമീകിയുടെയും ഭഗവാൻ വേദവ്യാസനിലൂടെയുമാണ്. ഗുരുവര്യനായ വേദവ്യാസന്റെ ജന്മദിനത്തെ ഗുരുപൂർണിമയായി ജനങ്ങൾ ആഘോഷിക്കുന്നത് ഒരു വലിയ നന്ദി പ്രകടനമാണ്. കൃതജ്ഞതാനിർഭരമായ ഒരു ജനതയെയാണ് ഈ ആഘോഷങ്ങളിലൂടെ നാം കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരോടും അധ്യാപകരോടുമുള്ള ആദരവും കടപ്പാടും എത്ര മനോഹരമാണെന്നും മഹത്തരമാണെന്നും കാണുവാൻ കഴിയും. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ രാജ്യമെമ്പാടും നടത്തപ്പെടുന്നു. ഭാരതം, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളിൽ ഗുരുപൂർണിമ ഒരു ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. ഗുരുപൂർണിമ ബുദ്ധമതക്കാർക്കും സുപ്രധാനമായൊരു ആഘോഷമാണ്. അന്നേ ദിവസമാണ് ഭഗവാൻ ബുദ്ധൻ സാരനാഥിൽ വച്ച് തന്റെ പ്രഥമ പ്രവചനം നടത്തിയത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.